0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആ ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഗീത

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

തരിവള ഇളകി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽപ്പ സുഷമകൾ ചാമരം വീശി തങ്ക തരിവള ഇളകി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽപ്പ സുഷ

റേഡിയോ കൊച്ചി 90 FM പെയ്തൊഴിയാതെയിൽ ഇനി കേൾക്കാം. ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എഴുതി, ബിനോജ് ബിനോയ് സംഗീതം പകർന്ന് പ്രസീത ചാലക്കുടി പാടിയ അർത്ഥവത്തായ ആ കവിത. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ?

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുട്ടിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലെന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിൽ ഇന്ന് ഡോക്ടർ മിലാനി മേരി പോൾ എഴുതിയ ചെറുകഥ കേൾക്കാം. ഡോക്ടർ മിലാനി മേരി പോൾ മൂവാറ്റുപുഴ സെയിന്റ് ജോർജ് ഹോസ്പിറ്റലിൽ ഒഫ്താൽമോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. 15 വർഷമായി നേത്രരോഗ വിദഗ്ധയായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. എഴുത്തിനോടുള്ള ഇഷ്ടം ചെറുപ്പം മുതലേയുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ മിലാനി മേരി പോൾ. പബ്ലിക്കായി എഴുതിത്തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമാകുന്നു. ഫാദർ ബോബി ജോസ് കട്ടിക്കാട് എഡിറ്ററായിട്ടുള്ള തിയോ പബ്ലിക്കേഷൻസിന്റെ മനുഷ്യസ്നേഹി മാസികയിൽ ഏകദേശം 2 വർഷമായി എഴുതുന്നുണ്ട്. പാട്ട്, പെയിന്റിംഗ് എന്നിവയാണ് ചെറുപ്പം മുതലേയുള്ള മറ്റു താൽപര്യങ്ങൾ. ഡോക്ടർ മിലാനി മേരി പോൾ എഴുതിയ ചെറുകഥയാണ് ഇന്ന് കഥായനത്തിൽ. വാൻഗോഗിന്റെ മഞ്ഞ. കഥാവതരണം ടാനിയ ലൂയിസ്.
1: ചില നുറുങ്ങുവെട്ടങ്ങളിൽ വിഷാദ മനുഷ്യൻ മുഖമൊളിപ്പിക്കുന്നത് പോലെ സൂര്യൻ ഏതോ ഒരു നോവിന്റെ ചെമ്മൺ നിറങ്ങളിൽ കുരുങ്ങിത്തളർന്നുപോയൊരു മേഘക്കീറിലേക്ക് മറയാൻ വെമ്പുന്നു. സന്ധ്യകൾക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും ഖേദരാഗമാണ്. പാടിത്തീരുന്നതുവരെ അസ്തമയങ്ങൾ പോലും മെല്ലെയാകുന്നു. എങ്കിലും പ്രകൃതിയുടെ വിരഹം പതിന്മടങ്ങ് മനോഹരം. എന്ത് ഭംഗിയാലേ! അവൾക്കെല്ലാം കൗതുകമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും. ഒരു ട്രെയിൻ പോകുന്നത് കാണുമ്പോൾ പോലും എക്സൈറ്റഡ് ആകുന്നത് കാണാം. വളരെ വൈകി കണ്ടുമുട്ടിയ രണ്ടുപേരായതുകൊണ്ടാകാം ഇതിന്റെയൊക്കെ രസം ഏറെക്കുറെ തനിക്കില്ലാതായിട്ടുണ്ട്. അയാൾ

ഒട്ടൊരു നിർവികാരതയോടെ ഓർത്തു. കണങ്കാൽ വരെ തിര നനച്ചുമ്മ വെച്ച് പോകുന്നതും നോക്കി അവൾ വെറുതെ നിന്നു. എത്ര തണുപ്പോടെയുള്ള ചുംബനങ്ങൾ! തിരിഞ്ഞൊന്ന് അയാളെ നോക്കി, ഒന്നിവിടെ വാ, നല്ല രസമാ. ഒരു നീരസത്തിന്റെ പൊടിമിന്നൽ പിണർ കണ്ണിൽ മിന്നി മറയുന്നത് തന്റെ വില കൂടിയ കൂളിംഗ് ഗ്ലാസ്സിലൂടെ അവൾ കണ്ടില്ലെന്ന് അയാൾക്ക് ഉറപ്പാണ്. നിർജീവമായൊരു തംസപ്പ് കൊടുക്കുമ്പോൾ നാടകം നിർത്തി തിരിച്ചു കയറി വാ എന്നൊരു മൊഴിയില്ലാ ധ്വനി അതിൽ മുഴങ്ങിയത് കേട്ടിട്ടാകണം അവൾ മെല്ലെ തിരിച്ചു കയറി വരുന്നുണ്ട്. പൊടി പുരണ്ട കാലടികളിലേക്ക് അവളൊരു പുഞ്ചിരിയോടെ നോക്കി. കാറിൽ മണ്ണാകൂലോ? സാരമില്ല, കയറിക്കോ. സ്വരത്തിലെ കനം ഒട്ടും കുറയ്ക്കാതെ ഒരു മറുപടി. ഒന്നിനോടും പ്രത്യേക മമതയില്ലാതായിട്ട് വർഷങ്ങളാകുന്നു. അവൾ കൂട്ടുവന്നതിൽ പിന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവിതത്തിന് ഒരനക്കം വെച്ചത്. എത്രയോ നിറങ്ങൾ പേറി പ്രണയിച്ച് ജീർണിച്ചു പോയൊരു ഹൃദയം ആക്രിക്ക് കൊടുക്കുന്ന പോലെയാണ് അവൾ എടുത്തുകൊടുത്തത്. എന്നിട്ടും മറിച്ചു വിൽക്കാതെ അവളത് പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. എന്നും തൂത്തു തുടയ്ക്കുന്നത് കാണാം. പൊട്ടിയാണ്, വെരി സില്ലി. വെറുതെ കാറ്റുവന്ന് തൊട്ടുപോകുന്നതും പ്രണയമാണ്. എന്തിലും എവിടെയും സ്നേഹത്തിന്റെ മേമ്പൊടി വിതറിയിട്ടുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾ. എഴുതിയ കവിതകളൊക്കെയും അതൊക്കെ തന്നെ. പാടി നടന്നതും കൊണ്ടു നടന്നതും അച്ചുകുത്തിയ പോലെ ഇന്നും നെഞ്ചിൽ. ഉള്ളിൽ ഇതൊക്കെ അറിഞ്ഞിട്ടും പുറമെ വല്ലാതെ പിശുക്കുന്നുണ്ട്, ഒരുതരം കട്ടക്കറുപ്പിന്റെ കടുപ്പം. ആന്റണിക്ക് ശ്വാസം മുട്ടി. വണ്ടി മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവളുടെ വായ്മൊഴികളും മിക്കപ്പോഴും തന്റെ നിശബ്ദത പോലും അവൾക്ക് ഉണർവ് കൂട്ടുന്നേയുള്ളൂ എന്ന് തോന്നിപ്പോകും. പുറമേ എന്തോ കൗതുകമുണർത്തുന്നത് കണ്ടതിന്റെ വിശേഷങ്ങളാണ്. അമ്പലങ്ങളോടും ക്ഷേത്രങ്ങളോടുമുള്ള ഇഷ്ടം വർഷങ്ങൾക്ക് മുൻപേ ഉള്ളത്. ചിലതിന്റെ അരികിൽ കൂടി പോകുമ്പോൾ വെറുതെ വണ്ടി നിർത്തും. അവളോട് ഇറങ്ങി കാണാൻ പറയും. ഏട്ടൻ കൂടി വായോ? ഞാനില്ല, നീ കണ്ടിട്ട് വാ. അത്ര നിർബന്ധിച്ച് അവളെ തനിയെ പറഞ്ഞയച്ചിട്ട് കാറിലിരുന്ന് ഓർമ്മകളുടെ നനവിറക്കും. വിയർത്തൊലിച്ച് ഒരിക്കൽ തിരിച്ചു കയറി വന്നപ്പോൾ അവൾ ഒരുപാട് ചോദിച്ചു, എന്തു പറ്റിയെന്ന്. മുഖം വാടിയിരിക്കുന്നത് പിടികിട്ടുമല്ലോ? അവൾക്ക് എല്ലാം പിടികിട്ടും, പരിഭവമില്ലെന്ന് മാത്രം. പക്ഷേ കഴിഞ്ഞ വട്ടം ഒരമ്പലമുറ്റത്ത് നിർത്തിയപ്പോൾ അവൾ കട്ടായം പറഞ്ഞു, ഇനി എന്തെങ്കിലും കാണാനെങ്കിൽ ഒന്നിച്ച് മാത്രം. ഒരു കോട്ടയും കോവിലും തനിയെ നടന്നു കണ്ടെന്ന് മനസ്സിനോടിനി പറയാൻ വയ്യ. വളരെ കാവ്യാത്മകമായിട്ടാണ് അവളത് പറഞ്ഞത്. വിദൂരതയിലേക്ക് നോക്കി ചെറിയ കണ്ണനവോടെ, വെള്ളി വെട്ടിയ നേർത്ത ശബ്ദത്തിൽ, നിരാശയുടെ ഈണത്തിൽ. ഡോണ്ട് ബി സില്ലി, എനിക്ക് അരിശം വന്നു. ഓവർ സെന്റിമെന്റ്സ് വളരെ ബോറാണ്, ഈയിടെയായി ഒട്ടും പറ്റുന്നില്ല. ഒരേറെ നേരം കാറിന്റെ ഇരുണ്ട വെളിച്ചത്തിന്റെ ഗൗരവമേറിയ മൂകതയിൽ രണ്ട് ഹൃദയങ്ങളുടെ അകലം കടലോളം എത്തിയതറിഞ്ഞ പോലെ പെട്ടെന്ന് അവൾ തലചെരിച്ചു നോക്കി. ഏട്ടാ? ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള നിറമേതാണ്? വെള്ള കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങുകയാണോ എന്ന ഭാവത്തിൽ മൗനമെന്ന ബുദ്ധിപരമായ ആയുധമെടുത്തണിഞ്ഞു. പിന്നെയും ചോദ്യം ആവർത്തിച്ചു. ഒരു വല്ലാത്ത പിടച്ചിൽ ഉള്ളിൽ വരുന്നുണ്ട്. ഇഷ്ടമുള്ള നിറം, ഓർമ്മകളിൽ അത് മഞ്ഞയാണ്. മഞ്ഞ സ്വൈരം കെട്ടു പറഞ്ഞ പോലെ പറയാൻ വളരെയധികം ശ്രദ്ധിച്ചു. വാൻഗോഗിന്റെ മഞ്ഞയാണോ? എത്ര നന്നായിട്ടാണ് അവൾ തന്നെ പഠിച്ചിരിക്കുന്നത്. ഭൂതകാലത്തിലെ പറയാത്ത ഈടുകളിലെ മയിൽപ്പീലി തുണ്ടുകൾ വരെ ചേർത്ത് വച്ച് വായിക്കുന്നവൾ. ഏട്ടാ, എന്റെ ഏറ്റവും ഇഷ്ടമുള്ള നിറമേതാന്നറിയാമോ? ചെറിയ തോതിൽ ഇരച്ചു കയറുന്ന അരിശം മൗനത്തിൽ മുക്കി കുടിച്ചിറക്കി. ഇന്നലെ

ഞാനൊരു ഇന്റർവ്യൂ ടി വിയിൽ കണ്ടു, ന്യൂലി വെഡഡ് കപ്പിൾസിന്റെ. അതിലവർ അന്യോന്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇഷ്ടമുള്ള നിറം. താൻ ഇത്രയ്ക്ക് സില്ലി ആകാതെ കേട്ടോ, കുറച്ചുകൂടി മെച്യൂരിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നുമല്ലെങ്കിലും ഒരു ഐ ടി ഗ്രാജുവേറ്റ് അല്ലേ, കഷ്ടം. പെട്ടെന്ന് കാറിന്റെ അകത്ത് പടരുന്ന നിശബ്ദതയിൽ സങ്കടം കൂടാതെ ഒരുതരം ഞെട്ടലിന്റെ മടുപ്പിക്കുന്ന ഗന്ധം കൂടി പരക്കുന്ന പോലെ. ആന്റണി അപ്സെറ്റാണ്, പുതുമയൊന്നുമില്ല. അവളെ കണ്ടുപിടിച്ചതും പുറകെ നടന്ന് കൂടെ കൂട്ടാൻ തീരുമാനിച്ചതുമൊക്കെ താൻ തന്നെ. ഒരു നൂറുവട്ടം ഒഴിഞ്ഞു മാറിയതാണവൾ. അവസാനം സമ്മതിച്ചു. പൊട്ടി സില്ലി. ഇപ്പോൾ ശരിക്കും തോന്നുന്നുണ്ട് വേണ്ടിയിരുന്നില്ലെന്ന്. കണക്റ്റ് ആകാനേ പറ്റുന്നില്ല. വർഷങ്ങളോളം പ്രണയം തലയ്ക്ക് പിടിച്ച് നടന്നപ്പോൾ ഫീലായതൊന്നും അവളോടിപ്പോൾ തോന്നുന്നേയില്ല. രണ്ടുവരി കവിത പോലും എഴുതി കൊടുത്തിട്ടില്ല. അവൾ കെഞ്ചിയിട്ടുണ്ട്, അവൾ കെഞ്ചിയിട്ടുണ്ട്. സില്ലി എന്നും പറഞ്ഞ് വാതിലടച്ചു. അതെ, അങ്ങനെ വാതിലുകൾ പലതും കുട്ടിയടയട്ടെ. ഒരു പരിധിക്കപ്പുറം ഒരാൾക്കും ഒന്നും തിരിച്ചു കൊടുക്കാനാവില്ല. ഷീ വിൽ ബി ഫൈൻ. വെറുതെ അയാൾ വെറുതെ ആശ്വസിക്കാൻ ശ്രമിച്ചു. അവൾ ഇരിക്കുന്നിടത്തേക്കൊന്നും നോക്കാൻ പോലും തോന്നിയില്ല. വീടെത്തിയപ്പോൾ മാത്രം വിളിച്ചു. ഒന്നും കാണിക്കാതെ പഴയ ഉന്മേഷം വീണ്ടെടുത്ത പോലെ അവൾ പിന്നെയും കൺമുന്നിൽ ഉഷാറാകുന്നു. എന്തൊരു പെണ്ണ്! ഒരുപാട് ദിവസങ്ങളുടെ ക്ഷീണമുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. നാളെ പുതിയ വാരം. തിങ്കളാഴ്ച ഒരു കടലാണ്, നീന്തി നീന്തി കരയ്ക്കെത്താൻ ഒരു നേരമാകും. രാവിലെ തന്നെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ മെല്ലെ പറഞ്ഞു, ഇന്നിത്തിരി നേരത്തെ വരുമോ? എന്തുപറ്റി? കടുപ്പിച്ചു തന്നെ ചോദിച്ചു. വെറുതെ. ഞാനും നേരത്തെ എത്താം, എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്. അയാൾ അവളെ വല്ലാതെ നോക്കി. എന്തോ ഓക്കെ ആകുന്നില്ല ഒന്നും. അവൾ ചിരിക്കാതെ തന്നെ പറഞ്ഞു, അത് പതിവില്ല. എന്തോക്കെ ആകുന്നില്ല? ആർ യു റിയലി ദിസ് സില്ലി? വെറുതെ ടൈം വേസ്റ്റ് ആക്കാതെ എന്റെ, ഉറക്കെയാണ് പറഞ്ഞത്. ഒട്ടും നേരം കളയാതെ അയാൾ ആവശ്യമില്ലാത്ത വേഗതയോടെ കാറോടിച്ച് പുറത്തേക്ക് പോകുമ്പോൾ റിയർ മിററിൽ പ്രതിഫലിച്ച അവളുടെ മുഖത്തെ നിശ്ചലത വ്യക്തമായിരുന്നു. ആദ്യമായിട്ടല്ല, ഇടയ്ക്കുള്ളതാ. മൈൻഡ് ചെയ്യാതിരുന്നാൽ താനെ ശരിയായിക്കോളും. അവൾ വഴക്ക് വെച്ചോണ്ടിരിക്കാറില്ല. പൊട്ടിയാണ്, പൊട്ടിയാണ്. എങ്കിലും ഇന്ന് ചിരിച്ചില്ല. ഒന്നും പറഞ്ഞില്ലെങ്കിലും തനിക്ക് പിടച്ചിലുണ്ട്. അവൾ നിശബ്ദമായി പറയുന്നതൊക്കെ വ്യക്തമായി കേൾക്കുന്ന പോലെ. സില്ലി ഗേൾ. വെറുതെ ഓരോന്ന് ആലോചിപ്പിച്ച് തന്നെ കൂടി വട്ടാക്കാൻ. ഓഫീസിലെ തിരക്കുചുഴികളിൽ മുങ്ങി നിവരുന്നതിന്റെ ഇടയ്ക്ക് മൊബൈൽ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളാണ്, മനഃപൂർവം എടുത്തില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഏതോ മരവിപ്പിന്റെ ലോകത്തേക്ക് യാത്ര തിരിച്ച പോലെ ആ വിളികൾ നിശ്ചലമായി. വൈകിട്ടിറങ്ങാൻ തുടങ്ങുമ്പോൾ അക്സയും തോമസും കൂടി വരുന്നു. അന്തോണി, ഞങ്ങളും വരാം. ഒരു കാര്യമുണ്ട്. എന്താണ്? എന്താണ്? അവരുടെ ശബ്ദനിയന്ത്രണങ്ങളിലെ ഗൗരവം വല്ലാതെ മനസ്സിലാക്കിയത് കൊണ്ടാകാം ഒന്നോടെ ചോദിച്ചു. എന്താ കാര്യം? എന്തുപറ്റി? തലകുനിച്ചാണ് അക്സ നിൽക്കുന്നത്. ഏതോ ഒരു നിലവിളി തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ. തോമസ് വിയർക്കുന്നുണ്ട്. എന്താടോ, ഒന്ന് പറ. ചേച്ചി, നമുക്കൊന്ന് മെഡിക്കെയർ വരെ പോണം. ഒരപകടം പറ്റിയിട്ടുണ്ട് അന്തോണി. അവളുടെ വലിയ ആരാധകനാണ് തോമസ്. അത്രയും സ്നേഹം കൂടിയതുകൊണ്ട് തന്നെ ആദരവൊക്കെ ആ ചേച്ചി വിളിയിൽ അവൻ എന്നും നിറച്ചു. വെറുതെ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മിനിറ്റായി. അനങ്ങാൻ പറ്റുന്നില്ല. പിന്നെപ്പോഴോ പയ്യെ നടന്നതറിഞ്ഞു. അവരും പിന്നെ വേറെ ആരൊക്കെയോ ഉണ്ട് കൂടെ. എല്ലാവർക്കും അവളെ കാണണം. വരട്ടെ. ഇനി കടന്നുപോകാനിരിക്കുന്ന നിമിഷങ്ങളുടെ വ്യാധി തലമുതൽ

പാദം വരെ അരിച്ചിറങ്ങുന്നുണ്ട്. ആശുപത്രികളിലെ നിമിഷങ്ങളിൽ മരണം സ്ഥിരീകരിച്ചത് രണ്ടാൾക്കാണ്, അവൾക്കും പിന്നെ ആന്റണി എന്ന തനിക്കും. ശൂന്യതയുടെ ഒരു വസന്തം പോലെ, കോടമഞ്ഞു പോലെ ദുഃഖം. എങ്ങും എല്ലായിടത്തും വിരിഞ്ഞു നിൽക്കുന്ന നോവ്, തൊടാതെ തൊട്ടുപൊള്ളിക്കുന്ന വിരഹത്തിന്റെ കനൽക്കാറ്റ്, നിശബ്ദതയുടെ മെത്തകളിൽ ഓർമ്മകളുടെ രതിമേളം, പിണഞ്ഞു പിണഞ്ഞു കിടക്കുന്ന കഥനത്തിന്റെ നൂലിഴകളിൽ രാവും പകലും ഇണചേരാതെ കിടന്ന് പുലമ്പുന്നു. അവൾ പോയിട്ട് രണ്ടു മാസം. എത്ര ഗുണിച്ചും ഹരിച്ചും കൂട്ടിയും കുറച്ചും നോക്കിയിട്ടും മുഖത്തിന് ഒരു കുറ്റവാളിയുടെ അളവുകോലുകൾ മാത്രം. എറിഞ്ഞുടച്ചു കണ്ണാടിച്ചില്ലുകൾ പലവട്ടം. അന്വേഷിച്ചു വന്നവർ വന്നവർ മടുത്തതല്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്നേയില്ല. അക്സ ഒരിക്കൽ വെറുതെ പറഞ്ഞു, അന്നചേച്ചിക്ക് ഞങ്ങളുടെ അവിടുത്തെ കാവ് വലിയ ഇഷ്ടമായിരുന്നു, അവിടെ ഒന്ന് പോകാൻ ആശയായിരുന്നു. കാടിനുള്ളിലാണ്, നിറയെ പൂക്കളാണ്, ഒരിക്കൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. ഒന്നും മിണ്ടിയില്ല. ആരോടും ഈയിടെയായി ഒന്നും മിണ്ടാറില്ല. സർ, ഒന്ന് വരാമോ? ചേച്ചിയുടെ വലിയ ആഗ്രഹമായിരുന്നു, ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. പൊടുന്നനെ ഒരു മഴ തൂവി. അവൾ ചിരിച്ച പോലെ. മഴ അവൾക്ക് ഭ്രാന്തായിരുന്നു. എപ്പോൾ പെയ്താലും ഇറങ്ങി നിൽക്കും. സില്ലിഗേൾ പുറത്തെ മുറ്റത്തേക്കുള്ള വാതിൽ ഓടിച്ചെന്ന് തള്ളി തുറന്നതും വാരി വലിച്ചുടുത്തൊരുങ്ങി വന്ന നൊമ്പരങ്ങളുടെ ഒരു പെരുമഴ. അതിൽ നനഞ്ഞൊട്ടി നിൽക്കുമ്പോൾ വീണ്ടും അവളുടെ ചിരി കേട്ടു. ഒരാഴ്ച വെറുതെ പോയി. ഭ്രാന്ത് പിടിക്കുമെന്നായപ്പോൾ അക്സ പറഞ്ഞ കാവിലേക്കൊന്ന് പോകാമെന്നായി. തോമസ് എത്തിയിട്ടുണ്ട്. കാടിന്റെ ഒത്ത നടുക്കാണ്. പച്ചപ്പുതപ്പിനുള്ളിലൂടെ ഊർന്നിറങ്ങുന്ന വെയിൽ മുത്തങ്ങളിൽ മയങ്ങി നിൽക്കുന്ന ഒരു ചെറിയ പൂങ്കാവ്. പണ്ടായിരുന്നെങ്കിൽ ഒരു കവിത കുറിച്ചേനെ. ഓരോ പടവിലും നിറയെ പൂമെത്ത കണക്കെ മുക്കുറ്റി വിരിഞ്ഞു നിൽക്കുന്നു. ഉള്ളിൽ ദേവീരാഗങ്ങളുടെ ഈരടികൾ. നടയിലെത്തി. ഐതിഹ്യമൊന്നും അറിയാഞ്ഞിട്ടുകൂടി അറിയാതെ കൈകൂപ്പിപ്പോയി. അകത്തുനിന്നും പൂജാരി ഇറങ്ങി വരുന്നു. നിന്നവർക്കൊക്കെയും പ്രസാദം. പടവിറങ്ങി കിഴക്ക് ഭാഗത്തേക്ക് അക്സ കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ കാവാണ്. അവിടെ ചെറിയ ചെറിയ താലങ്ങളിൽ പല നിറങ്ങളിലുള്ള പൂവിതളുകൾ നിറച്ചു വച്ചിരിക്കുന്നു. ചുറ്റിനും കത്തിച്ചുവെച്ച കളിമൺ ചിരാതുകൾ. കടന്നുപോയവർക്ക് വേണ്ടിയുള്ള ഇവിടുത്തെ പൂജയാണ്. ഇഷ്ടനിറങ്ങളുടെ പൂവിതൾ കൊണ്ടുള്ള അർച്ചന ചെയ്താൽ മരിച്ചവർക്ക് ശാന്തി കിട്ടുമെന്നാണ്. ചേച്ചിയുടെ ഇഷ്ടനിറം ഏതായിരുന്നു സർ? വല്ലാതെ മുഴങ്ങി ആ ചോദ്യം. അതിന്റെ ചവർപ്പിലും കയ്പിലും മുളച്ച മുള്ളുകൾക്കൊന്നും കർണപുടങ്ങളെ തുളച്ചു കീറാനോ ശിരസിന്റെ പാതയോരങ്ങളിലേക്ക് കടക്കാനോ ആവാതെ കാതോരങ്ങളിൽ തന്നെ വീണു പിടഞ്ഞ് മാറ്റലി കൊണ്ടു. ഏട്ടാ, എന്റെ ഏറ്റവും ഇഷ്ടമുള്ള നിറമേതാന്നറിയാമോ? അവളുടെ ശബ്ദം, തന്റെ പെണ്ണിന്റെ ശബ്ദം. ഒരിടിമിന്നലിൽ ഹൃദയം രണ്ടായി പിളർന്നതറിഞ്ഞു. മരവിച്ചുപോയ കയ്യിൽ മെല്ലെ തട്ടി തോമസ് യാഥാർത്ഥ്യങ്ങളിലേക്ക് തന്നെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എടോ, ചേച്ചിയുടെ ഫേവറേറ്റ് കളർ ഏതാണ്? പൂജ അവള് ചെയ്തോളും, താൻ ഓർക്കുന്നുണ്ടോ? ഇല്ല, താൻ എങ്ങനെ ഓർക്കാനാണ്? അവൾ പറഞ്ഞതൊന്നും ശരിക്ക് കേട്ടിട്ടില്ല, കേൾക്കാൻ തോന്നിയിട്ടില്ല, അവളോടൊന്നും ചോദിച്ചിട്ടില്ല. പറയാൻ തുടങ്ങുന്നത് ഓരോന്നും തടഞ്ഞിട്ടേയുള്ളൂ. ഇഷ്ടനിറം ഏതാണ്? ഏതാണ് പൊന്നെ, നിന്റെ ഇഷ്ടനിറം ഏതാണ്? അലറി അലറി ചോദിക്കാൻ തോന്നുന്നു. അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ദേവീപാദത്തിൽ വന്നടിഞ്ഞ പോലെ കണ്ണീർത്തുള്ളികൾ

നിലത്ത് വീണുടഞ്ഞു. മണ്ണ് കുതിരുന്നുണ്ട്. അതിലേക്ക് താൻ അടർന്നു വീഴും പോലെ തോമസ് മുറുകെ പിടിക്കുന്നുണ്ട്. ആരെയോ വിളിച്ചു വെച്ചതിനു ശേഷം അക്സ ഓടി വന്ന് പറഞ്ഞു, സർ വിഷമിക്കല്ലേ, ആതിര ചേച്ചി വിളിച്ചു ചോദിച്ചു, ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. മഞ്ഞ, വാൻഗോഗിന്റെ മഞ്ഞ. ചേച്ചി ചേച്ചി പോയ അന്ന് രാവിലെ പറഞ്ഞതത്രേ, അതുകൊണ്ട് തന്നെ ഓർത്തിരിപ്പുണ്ട് ആതിര, അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി. ഞാൻ പൂവെടുത്തിട്ട് വരാം സർ, പ്ലീസ് ഓക്കെ ആകൂ. താഴെ പൂന്തോട്ടമാണ്, അക്സ പോകുന്നത് കാണാം. കരുതലോടെ ചുറ്റിപ്പിടിച്ചിരുന്ന തോമസിന്റെ കൈ വിടുവിപ്പിച്ച് മെല്ലെ ആ പടിയിലിരുന്നു. നനഞ്ഞ കൺതടങ്ങൾ മെല്ലെ അടച്ചു തുറന്നു. ആ എങ്ങും മഞ്ഞപ്പ്, മേലെ കീഴെ താഴെ ചാരെ, അങ്ങു ദൂരെ താഴ്വാരങ്ങളിൽ മഞ്ഞ ജമന്തികളുടെ പരിഭവം കലർന്ന ചിരികൾ പേറുന്ന ഒരു കാറ്റ് തൊട്ടും തലോടിയും ഇങ്ങനെ പ്രാഗിക്കൊണ്ടേയിരുന്നു. കാൽപാദങ്ങളെ മുട്ടിയുരുമ്മി കൂട്ടുവെട്ടിയെന്നറിയിക്കുന്ന പാവമുക്കുറ്റികൾ. മുകളിൽ ആകാശത്തിനുമുണ്ട് മേഘങ്ങളോട് പറയാൻ സ്വർണരാശി കലർന്ന കടും മഞ്ഞ നിരാശകൾ. തളർന്നെന്നറിഞ്ഞിട്ടും തീമഞ്ഞ കൈകൾ നീട്ടി വിടചൊല്ലുന്ന സൂര്യൻ ഇനിയൊരു പുലരിയില്ലെന്ന് ഉറപ്പു പറയും പോലെ. മഞ്ഞകൾക്കൊക്കെയും പിണക്കമാണ്. ഒരുന്മാദിയെ പോലെ അയാൾ ചിരിച്ചു തുടങ്ങി. തളർന്നുപോകുന്ന ശരീരം അനുസരണയില്ലാതെ ആ പ്രാർത്ഥന ഭൂമിക്ക് മീതെ ചിതറി വീണു. കുറ്റബോധത്തിന്റെ മഞ്ഞ വെളിച്ചങ്ങൾ മിന്നാമിന്നി കണക്കെ ചുറ്റിനും. അതെ, അവളുടെ ഇഷ്ടനിറം, ആശകളുടെയും നിരാശകളുടെയും നിറം, ഭ്രാന്തിന്റെ നിറം, തന്റെ നിറം, മഞ്ഞ, വാൻഗോഗിന്റെ മഞ്ഞ. വൈകാതെ ഒരു മഞ്ഞ മരണം വന്ന് അയാളുടെ ഇരുകണ്ണുകളെയും

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിൽ ശ്രോതാക്കൾ കേട്ടത് ഡോക്ടർ മിലാനി മേരി പോൾ എഴുതിയ ചെറുകഥ വാൻഗോഗിന്റെ മഞ്ഞ. കഥാവതരണം ടാനിയ ലൂയിസ്.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: വളർവനം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം തന്നെ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM. റേഡിയോ കൊച്ചി 90 FM. എറണാകുളം ഡയറീസ് കേൾക്കാം. എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് കെ ആർ. മൂവാറ്റുപുഴ ആസ്ഥാനമായി ജില്ല വരുന്നത് പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയുടെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൂവാറ്റുപുഴയുടെ എല്ലാ നഷ്ടങ്ങളും പരിഹരിക്കുമെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യവും സൂചിപ്പിച്ചത്. MLA സംസാരിച്ചപ്പോൾ മൂവാറ്റുപുഴയുടെ സങ്കടത്തെപ്പറ്റി പറഞ്ഞു. നമുക്കൊരു കാര്യം നഷ്ടം വന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പലിശ സഹിതം വീട്ടണമെന്നാകും. മൂവാറ്റുപുഴ ജില്ലയെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വിഷമം വന്നു. കാരണം തന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേർപെട്ടു പോവുമല്ലോ എന്നാണ്. എന്നാലും ആ കാര്യം കൂടി ഗൌരവത്തോടെ പരിശോധിക്കുന്നുണ്ട്. ഡിലിമിറ്റേഷൻ കമ്മീഷനെ ഈ സർക്കാർ കൊണ്ടുവരും. വളരെ ഗൌരവത്തോടെ സർക്കാർ ആ കാര്യം പരിഗണിക്കും. VD സതീശൻ വ്യക്തമാക്കി. മൂവാറ്റുപുഴ ജില്ല രൂപീകരണം അനിവാര്യമായ ഒന്നാണ്. വളരെ വർഷങ്ങളുടെ പഴക്കമുള്ള ആശയമാണിത്. ജില്ല രൂപീകരിക്കണം എന്നുള്ളത് പ്രധാന ആവശ്യം തന്നെയാണ്. ജനസംഖ്യ അടിസ്ഥാനത്തിൽ നോക്കിയാലും കുറച്ചുകൂടി ഈസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വേണമെന്നുണ്ടെങ്കിലും പിറവം MLA കൂടിയായ മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. കുണ്ടന്നൂർ ബൈപ്പാസ് 3A വിജ്ഞാപനത്തിന് മുന്നോടിയായുള്ള നടപടികൾ അന്തിമഘട്ടത്തിലെത്തിയതായി വാർത്തകൾ. മാറമ്പിള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം സാറ്റലൈറ്റ് പരിശോധന നടത്തി. ഇത്തരം പുനഃപരിശോധനകൾക്ക് ശേഷമുള്ള റിപ്പോർട്ട് കൂടി അംഗീകരിച്ച ശേഷമാണ് 3A വിജ്ഞാപനം പുറപ്പെടുവിക്കുക. ഈ മാസം തന്നെ ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്നാണ് ദേശീയപാതയിലെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. അലൈൻമെന്റ്, ഏറ്റെടുക്കുന്ന ഭൂമിയുടെ സർവേ നമ്പറുകൾ, റീസർവേ നമ്പറുകൾ, ഓരോ സർവേ നമ്പറിലും എത്ര ഭൂമി ഏറ്റെടുക്കും, പുരയിടം, നിലം, ഭൂമിയുടെ സ്വഭാവം തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാക്കിയാണ് ഈ വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. ആദ്യം 6 വരിയായി നിർമ്മിക്കുക ലക്ഷ്യമിട്ട ബൈപ്പാസ് പിന്നീട് 8 വരിയാക്കിയായിരുന്നു. ബൈപ്പാസിന്റെ സർവേ നടപടികളിൽ ഭൂരിഭാഗവും പൂർത്തിയായതാണ്. ചിലയിടങ്ങളിൽ മാത്രമാണ് വീണ്ടും സർവേ നടത്തുന്നത്. ചമ്പക്കര മീൻ മാർക്കറ്റ് കഴിഞ്ഞുള്ള വളവിലെ കൊച്ചി മെട്രോ പില്ലർ 954-ന് 955 ഇടയിൽ വീണ്ടും വാഹന അപകടത്തിൽ മരണം നടന്നു. ഈ അപകട മേഖലയിൽ ഇതുവരെ 7 പേരാണ് മരിച്ചത്. മീഡിയനിലേക്ക് ബൈക്ക് ഇടിച്ചുകയറി ഏവിയേഷൻ വിദ്യാർത്ഥിനി കൊല്ലം സ്വദേശിനി സോനയാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരണമടഞ്ഞത്. 23 വയസ്സായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന സുഹൃത്ത് പുതിയകാവ് സ്വദേശി നവനീതിന്റെ കൈയൊടിഞ്ഞു. രാത്രിയാണ് ഭൂരിഭാഗം അപകടങ്ങളും നടന്നിട്ടുള്ളത്. അപകടം പതിവായതോടെ നാട്ടുകാർ സുമതി വളവ് എന്നാണ് ഈ പ്രദേശത്തെ വിളിക്കുന്നത്. മെട്രോ റെയിലിന്റെ ഭാഗമായി പുതിയ പാലം പണിതതോടെയാണ് ഇവിടം അപകട മേഖലയായത്.

വലിയ അപകടം കഴിയുമ്പോഴെല്ലാം നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ പറയുമെങ്കിലും അപകടങ്ങൾക്ക് കുറവുണ്ടാകുന്നില്ല. റോഡുകളിൽ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്ന വിധം മുന്നറിയിപ്പ് ബോർഡുകളില്ല. സ്കൂൾ, ആരാധനാലയങ്ങൾ, പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നിവയുടെ സ്ഥലത്ത് പോലും ആവശ്യമായ ബോർഡുകളില്ല. ഇതുകൂടാതെയാണ് വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ്. അപകടത്തെ തുടർന്ന് മേയർ വി കെ മിനിമോൾ സ്ഥലം സന്ദർശിച്ചു. ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുടെ അടിയന്തര യോഗം ഓണത്തിന് ശേഷം വിളിച്ചു ചേർത്ത് പരിഹാരം തേടുമെന്ന് മേയർ പറഞ്ഞു. കൊച്ചിയിൽ ഉത്രാട ദിനത്തിൽ ജനത്തിരക്ക് അധികം അനുഭവപ്പെട്ടില്ല. വലിയൊരു വിഭാഗം ജനങ്ങളും തിങ്കളാഴ്ച വൈകിട്ടോടെ തന്നെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയതാണ് നഗരത്തിൽ ജനത്തിരക്ക് കുറയാൻ ഇടയാക്കിയത് എന്നാണ് വിലയിരുത്തൽ. കനത്ത മഴയ്ക്കൊപ്പം കഴിഞ്ഞ ദിവസം കൊച്ചി അനുഭവിക്കേണ്ടി വന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിന് പ്രധാന കാരണവും കൂട്ടത്തോടെ നാട്ടിലേക്കുള്ള ഈ മടക്കമായിരുന്നു. ഉത്രാടത്തിന് നഗരത്തിലെ റോഡുകളിൽ വാഹനങ്ങളുടെ തിരക്ക് കാര്യമായി കുറഞ്ഞിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലും പച്ചക്കറി ചന്തകളിലും തിരുവോണ സദ്യയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ എത്തിയവരുടെ തിരക്ക് അനുഭവപ്പെട്ടു. തിരുവോണ ദിവസവും മൂന്നാം ഓണത്തിനും തുടർന്നും കൊച്ചി നഗരം ഏറെക്കുറെ തിരക്കൊഴിഞ്ഞ നിലയിലായിരുന്നു. പ്രവാചക പ്രകീർത്തനങ്ങളുടെ ആഹ്ലാദവും ഘോഷയാത്രകളുടെ വർണ്ണപ്പകിട്ടുമായി ഓഗസ്റ്റ് 25 നാടെങ്ങും നബിദിനാഘോഷം നടന്നു. മദ്രസ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയ്ക്കൊപ്പം അന്നദാനം ഉൾപ്പെടെയുള്ള പരിപാടികളോടെയായിരുന്നു മിക്ക പള്ളികളിലും മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഹല്ല കമ്മിറ്റികളുടെയും മദ്രസ സമിതികളുടെയും മുസ്ലിം സംഘടനകളുടെയും നേതൃത്വത്തിൽ നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി ഒട്ടേറെ പരിപാടികൾ നടന്നു. മസ്ജിദുകളിൽ മൗലീദ് പാരായണത്തോടെ തുടങ്ങിയ പരിപാടികളുടെ ഭാഗമായി പലയിടങ്ങളിലും അന്നദാനവും നടന്നു. നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഇടപ്പള്ളി ജുമാ മസ്ജിദിൽ നടത്തിയ അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. അന്നദാനത്തിനിടെ പള്ളിയിലെത്തിയ മന്ത്രി വി അബ്ദുൽ ഗഫൂറും ആഹ്ലാദത്തോടെയാണ് പങ്കുചേർന്നത്. ഏതാനും പേർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാനും മന്ത്രി സമയം കണ്ടെത്തി. KSRTCയുടെ തിരുവനന്തപുരം എറണാകുളം എക്സിക്യൂട്ടീവ് വോൾവോ ബസ് സർവീസ് ഒരാഴ്ച പിന്നിട്ടു. മാന്യമായ പ്രതികരണമാണ് യാത്രക്കാരിൽ നിന്നുള്ളത്. അതേസമയം കന്നി യാത്രയിൽ തന്നെ 2 മണിക്കൂറിലധികം വൈകിയാണ് ബസ് എറണാകുളത്തേക്ക് എത്തിയത്. ഓഗസ്റ്റ് 20 രാവിലെ 9:45 എത്തേണ്ട ബസ് 12 ആണ് എറണാകുളം സ്റ്റാൻഡിൽ എത്തിയത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി റോഡുകളിലുണ്ടായ തിരക്കാണ് ബസ് വൈകാൻ കാരണമെന്ന് അധികൃതർ അറിയിച്ചു. 36 സീറ്റുകളുള്ള ബസ്സിൽ രാവിലത്തെ യാത്രയിൽ 27 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ബസിന്റെ സമയം യാഥാർത്ഥ്യ ബോധത്തോടെ പുനഃക്രമീകരിക്കണമെന്ന് ആവശ്യമുയരുന്നുണ്ട്. രാവിലെ 5:15 പുറപ്പെട്ട് 10:30 എറണാകുളത്ത് എത്തുന്ന രീതിയിൽ സമയം പുനഃക്രമീകരിക്കണമെന്നാണ് ആവശ്യം. നിലവിൽ തോപ്പുംപടി വഴി ഹൈക്കോർട്ടിലേക്ക് എത്തുന്ന ബസ് വൈറ്റില വഴി ആക്കണമെന്നും ആവശ്യമുണ്ട്. റൂട്ട് മാറ്റം ആലോചനയിലാണെന്ന് KSRTC അധികൃതർ അറിയിച്ചു. ആദ്യ ദിവസം ഉച്ചയ്ക്ക് 12 എറണാകുളം ബസ് സ്റ്റാൻഡിലെത്തിയ ബസിന് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ എ അജിത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ശുചിമുറി ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളുള്ള ബസ്സിൽ ലഘുഭക്ഷണവും ചായയും കാപ്പിയും വെള്ളവും യാത്രക്കാർക്ക് നൽകുന്നുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ തിരുവനന്തപുരം എറണാകുളം സർവീസ് നടത്തുന്ന ബസ് ശനിയാഴ്ച ഗുരുവായൂരിലേക്ക് സർവീസ് നടത്തും. ഞായറാഴ്ച സർവീസ് ഇല്ല. പിറവത്ത് നിന്ന് പുതിയ KSRTC ബസ് സർവീസുകൾ ആരംഭിച്ചു. പിറവം, ആനക്കട്ടി, കൂത്താട്ടൂളം, ആലപ്പുഴ സർവീസുകളാണ് ആരംഭിക്കുന്നത്. സർവീസുകളുടെ ഉദ്ഘാടനം 24 രാവിലെ 8 കൂത്താട്ടുകുളത്തും 9:30 പിറവത്തും സ്ഥലം MLA കൂടിയായ മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. കാരിക്കാമുറിയിലെ പുതിയ KSRTC ബസ് ടെർമിനൽ നിർമ്മാണത്തിനുള്ള നടപടികൾ മരാമത്ത് വകുപ്പ് ആരംഭിച്ചു. 9.85 കോടി രൂപ ചെലവിൽ ബസ് ടെർമിനലിന്റെ 1ാം ഘട്ട നിർമ്മാണത്തിന് മരാമത്ത് വകുപ്പ് ടെൻഡർ ക്ഷണിച്ചു. സ്റ്റീൽ സ്ട്രക്ചറിൽ 465.5 ചതുരശ്ര മീറ്റർ തറ വിസ്തീർണവും 1,283 ചതുരശ്ര മീറ്റർ മേൽക്കൂര വിസ്തീർണവുമുള്ള ടെർമിനലാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക. ഭാവി വികസനത്തിനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താകും നിർമ്മാണം. ഈ വർഷം ഫെബ്രുവരിയിലാണ് കാരിക്കാമുറിയിൽ പുതിയ ബസ് ടെർമിനൽ നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത്. 1ാം ഘട്ട നിർമ്മാണത്തിന് 13 കോടി രൂപയുടെ പദ്ധതിക്കാണ് സർക്കാർ ഭരണാനുമതി നൽകിയിട്ടുള്ളത്. 18 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2 നിലകളിലായിരിക്കും നിർമ്മാണം. കെട്ടിടത്തിന് പുറമെ മേൽക്കൂരയോടുകൂടിയ ബസ് ബേകൾ, ടെർമിനലിലേക്ക് ബസ്സുകൾ വരാനും പോകാനുമുള്ള കവാടങ്ങൾ, ഡ്രെയിനേജ് തുടങ്ങിയവ നിലവിലെ ടെൻഡറിൽ ഉൾപ്പെടുന്നു. CCTV പൊതു അറിയിപ്പ് സംവിധാനങ്ങളും സജ്ജമാക്കുമെന്നും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. കാരിക്കാമുറിയിൽ KSRTCയുടെ ഉടമസ്ഥതയിലുള്ള 3.46 ഏക്കർ സ്ഥലത്താണ് പുതിയ സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മോശം ബസ് സ്റ്റാൻഡുകളൊന്നായിരുന്നു എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡ്. TJ വിനോദ് MLA ഫണ്ടും വിവിധ കമ്പനികളുടെ CSR ഫണ്ടും ഉപയോഗിച്ച് നിലവിലുള്ള ബസ് സ്റ്റാൻഡ് അടുത്തിടെ മെച്ചപ്പെടുത്തിയിരുന്നു. ഓണത്തിരക്കിന് അടക്കം ആശ്വാസമായി ബാംഗ്ലൂരുവിൽ നിന്ന് കേരള RTCയുടെ സ്വകാര്യ വാടക ബസ് സർവീസുകൾക്ക് തുടക്കമായി. ഉത്രാടത്തലേന്ന് തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കാണ് AC ബസ് സർവീസ് നടത്തിയത്. വരും ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് തിരിച്ചും സ്വകാര്യ ബസ് സർവീസ് നടത്തും.

ഉത്സവ സീസണുകളിലെ തിരക്ക് പരിഗണിച്ച് സംസ്ഥാനാന്തര റൂട്ടുകളിലോടാൻ 6 മാസത്തേക്ക് 63 AC ബസ്സുകൾ വാടകയ്ക്കെടുക്കാനാണ് കേരള RTC കരാർ ക്ഷണിച്ചിരുന്നത്. ഡ്രൈവറെ സ്വകാര്യ കമ്പനി നിയോഗിക്കുമെങ്കിലും കണ്ടക്ടർ കേരള RTCയുടേതായിരിക്കും. കിലോമീറ്റർ അടിസ്ഥാനത്തിലുള്ള നിരക്ക് കമ്പനികൾക്ക് KSRTC കൈമാറും. ബസ്സുകൾക്ക് മുന്നിൽ കേരള RTCയുടെ പേരും ലോഗോയും പതിക്കുന്നുണ്ട്. 5 വർഷത്തിൽ താഴെ പഴക്കമുള്ള ബസ്സുകൾ മാത്രമാണ് അനുവദിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ സ്വകാര്യ കമ്പനി തന്നെ നിർവഹിക്കണം എന്നതാണ് വ്യവസ്ഥ. വൈറ്റിലയിൽ പ്രവർത്തിച്ചിരുന്ന പ്രീപെയ്ഡ് ഓട്ടോറിക്ഷ കൌണ്ടറിന്റെ പ്രവർത്തനം നിലച്ച മാസങ്ങളായിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടിയായില്ല എന്ന് പരാതി. വൈറ്റില മൊബിലിറ്റി ഹബിൽ ബസ്സിറങ്ങുന്ന സാധാരണക്കാരായ യാത്രക്കാർക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇരട്ടിയിലേറെ തുക കൊടുത്തുവേണം യാത്ര ചെയ്യാൻ. രാത്രിയിൽ ബസ്സിറങ്ങുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് സുരക്ഷിത യാത്ര സാധ്യമാക്കിയിരുന്ന സംവിധാനമാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത്. വൈറ്റില മൊബിലിറ്റി ഹബ് സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിച്ചിരുന്ന പ്രീപെയ്ഡ് ഓട്ടോ കൌണ്ടർ നഷ്ടത്തിലായിരുന്നുവെന്നാണ് അധികൃതരുടെ മറുപടി. ഇവിടുത്തെ ജീവനക്കാരും ഓട്ടോ ഡ്രൈവർമാരും നിരക്ക് വർധന ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രവർത്തനം പ്രതിസന്ധിയിലായത്. സർക്കാർ നിരക്ക് പരിഷ്കരിച്ചെങ്കിലും അത് പോരെന്നും 20% വർധന വേണമെന്നുമായിരുന്നു ആവശ്യം. 24 മണിക്കൂർ പ്രവർത്തിച്ചിരുന്ന പ്രീപെയ്ഡ് കൌണ്ടറിൽ 3 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ വേതനം ഉൾപ്പെടെ മാസം 50,000 രൂപ വരെ ചെലവുണ്ടായിരുന്നുവെന്നും നടത്തിപ്പ് നഷ്ടമായിരുന്നെന്നും അധികൃതർ പറയുന്നു. അങ്കമാലി ദേശീയപാതയ്ക്കരികിലെ ഗോഡൌണിൽ വൻ തീപിടുത്തം നടന്നു. റെയിൽവേ സ്റ്റേഷനും സ്വകാര്യ ബസ് സ്റ്റാൻഡിനും സമീപം പ്രവർത്തിക്കുന്ന ബാബൂസ് ട്രേഡ് ലിങ്ക്സ് എന്ന സ്റ്റേഷനറി സാധനങ്ങൾ വിൽക്കുന്ന ഹോൾസെയിൽ കടയുടെ പിൻഭാഗത്തെ ഗോഡൌണിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെ തീപിടുത്തമുണ്ടായത്. ഓണം വിപണി ലക്ഷ്യമാക്കി പ്ലാസ്റ്റിക് ഉൾപ്പെടെ എളുപ്പത്തിൽ തീപിടിക്കുന്ന സ്റ്റേഷനറി സാധനങ്ങൾ സംഭരിച്ചിരുന്നതാണ് തീ വേഗത്തിൽ ആളിപ്പടരാൻ കാരണമായത്. കത്തിയമർന്ന ഗോഡൌണിൽ നിന്ന് പ്രദേശത്താകെ കറുത്ത പുക പടർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. അഗ്നിശമന സേനയുടെ 5 യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. ഉച്ചയ്ക്ക് ശേഷം ഓണം അവധിയായിരുന്നതിനാലും തീ പടർന്നയുടൻ ഗോഡൌണിലുണ്ടായിരുന്ന തൊഴിലാളികൾ വേഗത്തിൽ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാലും വൻ ദുരന്തവും ആളപായവും ഒഴിവായി. കാൽ നൂറ്റാണ്ടിലേറെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ജോലിക്കാരിക്ക് വൈദികന്റെ വീട്ടിൽ ഹൈന്ദവ ആചാരപ്രകാരം അന്ത്യകർമ്മങ്ങൾ നടത്തിയത് ശ്രദ്ധ നേടി. ഓർത്തഡോക്സ് സഭാ വൈദികൻ അമ്പാടിമല ഓണശ്ശേരിയിൽ ഫാദർ ഓജി ജേക്കബാണ് ഈ മികച്ച മാതൃക തീർത്തത്. ഭവനത്തിൽ ജോലിക്കാരിയായി എത്തി കുടുംബാംഗമായി മാറിയ പാർവതിയുടെ സംസ്കാര ചടങ്ങുകളാണ് അമ്പാടിമല ഓണശ്ശേരിയിൽ വീട്ടിൽ നടന്നത്. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് പ്രൊഫസറായിരുന്ന വൈദികന്റെ ഭാര്യ മരിച്ചതോടെ 6 വയസ്സുകാരിയായ മകൾ മെറിനെ നോക്കാനാണ് 2000 ഇരുമ്പനം സ്വദേശിയായ പാർവതി വീട്ടിലെത്തുന്നത്. അടുത്ത ബന്ധുക്കൾ ആരുമില്ലാതിരുന്ന പാർവതി വൈകാതെ കുടുംബത്തിലെ അംഗമായി മാറി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും 1 ആഴ്ച മുൻപ് വരെ വീട്ടുകാര്യങ്ങളിൽ സജീവമായിരുന്ന പായമ്മ പെട്ടെന്നാണ് അവശയായത്. ഞായറാഴ്ച രാത്രി ചോറ്റാനിക്കര ടാറ്റ ആശുപത്രിയിലായിരുന്നു മരണം. ഹൈന്ദവ ആചാരപ്രകാരം കർമ്മങ്ങൾ നടത്താനുള്ള ഒരുക്കങ്ങൾ നടത്തിയതും വൈദികരും ബന്ധുക്കളുമാണ്. റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഡയറീസാണ്. പരിപാടി തുടരുന്നു. സുറിയാനി കാത്തോലിക്ക സഭയുടെ അന്ത്യോഖ്യൻ പാത്രിയാർക്കീസ് മാർ ഇഗ്നേഷ്യസ് ജോസഫ് തൃതീയൻ യൗനാൻ ബാവ സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസും യാക്കോബായ സഭ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററും സന്ദർശിച്ചു. മൌണ്ട് സെന്റ് തോമസിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും സിനഡ് അംഗങ്ങളായ ബിഷപ്പുമാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. സീറോ മലബാർ സഭയുടെ 34th മെത്രാൻ സിനഡിന്റെ 2nd സമ്മേളനം നടക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. പൌരസ്ത്യ കത്തോലിക്ക സഭകൾ തമ്മിലുള്ള കൂട്ടായ്മയും പരസ്പര സഹകരണവും ശക്തിപ്പെടുത്തേണ്ട കാലഘട്ടമാണിതെന്ന് മൌണ്ട് സെന്റ് തോമസിലെ സ്വീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു. പൌരസ്ത്യ സഭകളുടെ പാരമ്പര്യങ്ങളും ആത്മീയ സമ്പത്തും വിശ്വാസ സാക്ഷ്യവും ഇന്നത്തെ സാഹചര്യങ്ങളിൽ കൂടുതൽ ശക്തമായി അവതരിപ്പിക്കേണ്ടതുണ്ട്. പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മെട്രോ റെയിലിന്റെ പേരിലെ കൊച്ചി മാറ്റില്ലെന്നും കമ്പനിയുടെ പേര് മാറ്റാനുള്ള ശുപാർശ മാത്രമാണ് നൽകിയതെന്നും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പ്രത്യേകമായി നിർദ്ദേശം നൽകിയിട്ടില്ല. നിലവിലുള്ള കേന്ദ്ര മാർഗരേഖ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്ന് KMRL വിശദീകരിച്ചു. കേന്ദ്രത്തിൽ ഭവന നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് മെട്രോ റെയിൽ പദ്ധതികൾ വരുന്നത്. ഒരു സംസ്ഥാനത്ത് 1-ലധികം നഗരങ്ങളിൽ മെട്രോ സംവിധാനമുണ്ടെങ്കിൽ അവയ്ക്കായി ഒറ്റ മെട്രോ റെയിൽ കമ്പനി മാത്രമായിരിക്കണം എന്ന് നേരത്തെ തന്നെയുള്ള കേന്ദ്ര മാർഗരേഖയാണ്. ഇക്കാര്യം സൂചിപ്പിച്ച് കേരളം മെട്രോ എന്ന പേര് ശുപാർശ ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് KMRL വിശദീകരണം നൽകിയത്. പേരുമാറ്റം സംബന്ധിച്ച KMRL നടപടി തുടക്കത്തിൽ വിവാദമായിരുന്നു.
മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ നീക്കത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. കെ എം ആർ എൽ നൽകിയ നിർദ്ദേശത്തിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം സംസ്ഥാന സർക്കാർ

ട്രെയിനാണ്. സംസ്ഥാനത്ത് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും പുതിയ മെട്രോ പദ്ധതികൾ വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ശുപാർശ KMRL നൽകിയത്. ഓണം ആഘോഷിക്കാൻ നാട്ടിലേക്ക് എറണാകുളം വന്ദേഭാരതിൽ യാത്ര തിരിക്കാനെത്തിയവർക്ക് റെയിൽവേ സമ്മാനിച്ചത് ദുരിതമാണെന്ന് വിമർശനം. ഓഗസ്റ്റ് 23 ഞായറാഴ്ച ട്രെയിൻ പുറപ്പെട്ടത് 6.5 മണിക്കൂർ വൈകിയായിരുന്നു. വെളുപ്പിന് 5:10 പുറപ്പെടേണ്ടിയിരുന്ന ട്രെയിൻ രാവിലെ 11:45 മെജസ്റ്റിക്കിൽ നിന്ന് പുറപ്പെട്ടത്. എഞ്ചിൻ തകരാറിനെ തുടർന്നാണ് വൈകിയതെന്നാണ് ദക്ഷിണ പശ്ചിമ റെയിൽവേ ബംഗളൂരു ഡിവിഷന്റെ വിശദീകരണം. ആദ്യം 1 മണിക്കൂർ വൈകുമെന്ന് അറിയിച്ച ട്രെയിൻ പുറപ്പെടുന്നത് സംബന്ധിച്ച് പിന്നീട് അറിയിപ്പുകളൊന്നും ലഭിക്കാതെയായതോടെ യാത്രക്കാർ ബഹളം വച്ചു. 3 മണിക്കൂറിന് ശേഷമാണ് സ്റ്റേഷനിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പ്രഭാത ഭക്ഷണം എത്തിച്ചു നൽകിയത്. KR സ്റ്റേഷനിൽ ട്രെയിൻ കാത്തുനിന്നവർക്ക് ഭക്ഷണമൊന്നും ലഭിച്ചില്ല. ട്രെയിൻ എറണാകുളത്ത് എത്തിയപ്പോൾ രാത്രി 8 കഴിഞ്ഞു. ഇതോടെ എറണാകുളത്ത് നിന്നുള്ള മടക്ക സർവീസും താളം തെറ്റി. കടലിനടിയിൽ വർണ്ണവിസ്മയം തീർത്ത ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ കോറൽ കൂട്ടം കണ്ടെത്തിയത് ശ്രദ്ധ നേടി, ഒപ്പം ആശങ്കയ്ക്കും കാരണമായി. CMFRI നടത്തിയ കടൽ സസ്തനി സർവേയിലാണ് രണ്ടുതരം കോറലുകൾ ഓറഞ്ച് വെളുപ്പ് പച്ച നിറങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടത്. കാഴ്ചയ്ക്ക് ഭംഗിയുണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം സമുദ്ര ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നതിന്റെ നേർചിത്രമാണിതെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു. ലോബോഫില്ലിയ കോറിംബോസ, ലോബോഫില്ലിയ റേഡിയൻസ് എന്നീ ഇനങ്ങളിൽപ്പെട്ട പവിഴ ജീവികളുടെ കൂട്ടം ഒന്നിച്ചു വളർന്നതാണ് മൂവർണ്ണ ഭംഗിയിൽ കാണപ്പെട്ടത്. സമുദ്ര താപനില ഉയർന്നപ്പോൾ ലോബോഫില്ലിയ റേഡിയൻസ് ഇനത്തിന് കോറൽ ബ്ലീച്ചിംഗ് സംഭവിച്ച് നിറം മങ്ങി വെളുപ്പായി. എന്നാൽ ഇതേ ഇനം കോറൽ തൊട്ടടുത്ത് താപനിലയെ പ്രതിരോധിച്ച് ആരോഗ്യത്തോടെ പച്ചനിറത്തിലും വളർന്നു. CMFRI റിസർച്ച് സ്കോളർ ആൽവിൻ ആന്റോയാണ് ദൃശ്യം ക്യാമറയിൽ പകർത്തിയത്. ഇന്ത്യയുടെ സമ്പന്നമായ സമുദ്ര ജൈവ വൈവിധ്യം ഇവിടെ പ്രകടമാണെങ്കിലും സമുദ്ര ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യ മുന്നറിയിപ്പ് കൂടിയാണിതെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു. അനധികൃത മത്സ്യബന്ധനം തടയാൻ ഫിഷറീസ് വകുപ്പ് പ്രത്യേക മൊബൈൽ ആപ്പും ഡിജിറ്റൽ ട്രോൾ ട്രാക്കിംഗും നടപ്പിലാക്കുന്നു. പദ്ധതി നടപ്പാക്കുന്നതിനായി CMFRI, CIFT, MPEDA തുടങ്ങി വിവിധ ഏജൻസികളുടെ ധാരണാപത്രം ഒപ്പിടുമെന്ന് സീഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച യോഗത്തിൽ ബന്ധപ്പെട്ടവർ അറിയിച്ചു. മത്സ്യവ്യാപാരികൾക്കും ഇടനിലക്കാർക്കുമായി ഓൺലൈൻ രജിസ്ട്രേഷനും ഏർപ്പെടുത്തും. അടുത്ത മാസം മുതൽ രജിസ്ട്രേഷൻ നടപ്പാക്കുമെന്ന് മറീൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി യോഗത്തിൽ അറിയിച്ചു. സംസ്ഥാന ഫിഷറീസ് മേഖലയിൽ സമഗ്ര നയ രൂപവൽക്കരണം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ഇവയെല്ലാം നടപ്പാക്കുന്നത്. ഇതിനായി ശാസ്ത്രജ്ഞർ തയ്യാറാക്കിയ കരട് കേരള സംസ്ഥാന ഫിഷറീസ് മാനേജ്മെന്റ് പ്ലാൻ യോഗത്തിൽ അവതരിപ്പിച്ചു. സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വിപണി സുരക്ഷിതമാക്കാനും അന്താരാഷ്ട്ര സുസ്ഥിരത അംഗീകാരങ്ങൾ സ്വന്തമാക്കാനും ലക്ഷ്യമിട്ടാണ് നയ രൂപവൽക്കരണം. സീഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച യോഗത്തിൽ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. പ്രജനന ഘട്ടത്തിലുള്ള ചെറുമീനുകളെ പിടിക്കുന്നത് തടയൽ, മീൻപിടുത്ത വലകളുടെ കണ്ണികളുടെ വലിപ്പം ക്രമീകരിക്കൽ, ശാസ്ത്രീയമായ ട്രോളിംഗ് നിയന്ത്രണങ്ങൾ എന്നിവയിലൂടെ കടൽ സമ്പത്ത് വീണ്ടെടുക്കുകയാണ് മുഖ്യ ലക്ഷ്യം. ഫോർട്ടുകൊച്ചി അഴിമുഖത്ത് സർവീസ് നടത്തിയിരുന്ന ബോട്ടിൽ മീൻപിടുത്ത വള്ളം ഇടിച്ച് 11 പേർ മരിച്ച സംഭവം നടന്നിട്ട് 11 വർഷം പൂർത്തിയായി. നാട് ഓണത്തിരക്കിൽ നിൽക്കെ 2015 ഓഗസ്റ്റ് 26 പൂരാട നാളിലായിരുന്നു അപകടം നടന്നത്. വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് വരികയായിരുന്ന MB ഭാരത് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ടൂറിസ്റ്റ് ജെട്ടിയിൽ കെട്ടിയിരുന്ന മത്സ്യബന്ധന വള്ളം അമിത വേഗതയിൽ അലക്ഷ്യമായി എത്തി യാത്രാബോട്ടിനെ ഇടിക്കുകയായിരുന്നു. ഏകദേശം 45 യാത്രക്കാരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഓണത്തിരക്കിലായിരുന്നുവെങ്കിലും നാട് ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനം നടത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 5 ലക്ഷം രൂപയും നഗരസഭ 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകി. മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകുമെന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. മീൻപിടുത്ത വള്ളങ്ങളുടെ അമിത വേഗത്തിലുള്ള പാച്ചിലാണ് അപകടമുണ്ടാക്കിയത്. എന്നാൽ ഇപ്പോഴും ആവർത്തിക്കുന്ന ഈ രീതി തടയാൻ നടപടി ഉണ്ടാകുന്നില്ല. പെരുമ്പാവൂരിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ 6.5 ഗ്രാം ഹെറോയിനുമായി അതിഥി തൊഴിലാളി പിടിയിലായി. ആസം നൌഗാവ് സ്വദേശി സിറാജുൽ ഇസ്ലാമിയാണ് പിടിയിലായത്. ഹെറോയിൻ വിൽപ്പനയ്ക്കായി വല്ലത്ത് നിൽക്കുമ്പോഴാണ് പ്രതി പോലീസിന്റെ വലയിലായത്. ഇയാൾ കുറച്ചുനാളായി അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പട്ടാമ്പിയിൽ നിന്നാണ് ലഹരിമരുന്ന് വാങ്ങിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. ബസ്സിലാണ് വല്ലത്തെത്തിയത്. പ്രതിക്ക് ലഹരിമരുന്ന് നൽകിയവരെയും പ്രതിയിൽ നിന്ന് ലഹരിമരുന്ന് വാങ്ങുന്നവരെയും കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ 12 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി മൂവാറ്റുപുഴയിൽ പോലീസ് പിടിയിലായി. ബംഗാൾ മുർഷിദാബാദ് സ്വദേശി മസാദുൽ ഇസ്ലാമിനെയാണ് ഡാൻസ് ഔഫ് ടീമും മൂവാറ്റുപുഴ പോലീസും ചേർന്ന് പിടികൂടിയത്. ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി ട്രെയിൻ മാർഗം ഇയാൾ ആലുവയിലെത്തി. അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ തൃക്കളത്തൂർ സംഗമം പടിയിൽ വെച്ചാണ് പോലീസിന്റെ വലയിലായത്. ബാഗിൽ പ്രത്യേകം പാക്ക് ചെയ്ത നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഇതിനു മുൻപും ഇയാളെ കഞ്ചാവുമായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
കെൽട്രോണും റഷ്യൻ

സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മുംബൈ ആസ്ഥാനമായ ക്രാസ്നി കമ്പനിയും ചേർന്നുള്ള പുതിയ യൂണിറ്റിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. പ്രതിരോധ മേഖലയ്ക്കായി അന്തർവാഹിനികളുടെ ഭാഗങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റിന് ചെലവിടുക 55 കോടി രൂപയാണ്. ഇതിനൊപ്പം മറ്റൊരു കമ്പനിയായ കെയ്നസിന്റെയും കെൽട്രോണിന്റെയും സംയുക്ത സംരംഭമായി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്സലൻസ് സെന്റർ സ്ഥാപിക്കുമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അറിയിച്ചു. കെൽട്രോണിന്റെയും കെൽട്രാക്കിന്റെയും വികസനം ലക്ഷ്യമിട്ട് നടത്തിയ അവലോകന യോഗ ശേഷമാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അരൂരിലെ മാരിടൈം വ്യവസായവുമായി കെൽട്രോണിനെ ബന്ധപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ആശയങ്ങൾ വിപുലപ്പെടുത്തുന്നതിനായി ഒരു ദേശീയ ശില്പശാല സംഘടിപ്പിക്കുന്നതിനും തീരുമാനിച്ചു. ബ്ലൂ ഇക്കണോമി മിഷൻ സമുദ്ര പദ്ധതിയുമായി അരൂരിന്റെ തീരപ്രദേശത്തെയും ഉൾനാടൻ ജലാശയങ്ങളെയും ബന്ധപ്പെടുത്തുന്നതിനുള്ള വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും തീരുമാനമായി. കെൽട്രോൺ കമ്പനിയിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്വാശ്രയ ടൂൾ റൂം ഗവേഷണ പരിശീലന സ്ഥാപനമായ കെൽട്രാക്കിന്റെ ഡിപ്ലോമ കോഴ്സുകൾ വിപുലീകരിക്കുന്ന കാര്യം യോഗം ചർച്ച ചെയ്തു. പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് ആധുനിക സൌകര്യങ്ങളോടുകൂടിയ പോലീസ് ബാഡ്മിന്റൺ കോർട്ട് നിർമ്മാണം തുടങ്ങി. ജില്ലാ പോലീസ് മേധാവി കെ എസ് സുദർശൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എ എസ് പി ഹാർദിക് മീണ, അഡീഷണൽ എസ് പി ടി ബി വിജയൻ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് വിനോദ് വി മാത്യു, പെരുമ്പാവൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അരുൺ ദേവ് എന്നിവർ പങ്കെടുത്തു. കാഞ്ഞിരക്കാട് പോലീസ് സ്റ്റാൻഡിന് സമീപമാണ് കോട്ട് നിർമ്മിക്കുന്നത്. ഒരേ സമയം രണ്ട് ഡബിൾസ് ടീമുകൾക്ക് മത്സരിക്കാൻ സൌകര്യമുണ്ടാകും. ഭൂതത്താൻകെട്ടിലെ പ്രകൃതി ഭംഗി ഇനി ഉയരത്തിൽ നിന്ന് ആസ്വദിക്കാനാകും. 10 വർഷമായി അടഞ്ഞുകിടന്ന വാച്ച് ടവർ സഞ്ചാരികൾക്ക് തുറന്നുകൊടുത്തു. ഭൂതത്താൻകെട്ടിൽ എത്തുന്നവർക്ക് ജലാശയത്തിന്റെയും വനമേഖലയുടെയും ചുറ്റുപാടുകളുടെയും പ്രകൃതി ഭംഗി വിശാലമായ കാഴ്ചയിൽ ആസ്വദിക്കാൻ വാച്ച് ടവർ സൌകര്യമൊരുക്കും. ഭൂതത്താൻകെട്ടിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനും സഞ്ചാരികൾക്ക് മികച്ച അനുഭവം ഒരുക്കുന്നതിന്റെയും ഭാഗമായാണ് വർഷങ്ങളായി അടഞ്ഞുകിടന്ന വാച്ച് ടവർ വീണ്ടും തുറന്നത്. 2014 വാച്ച് ടവർ നിർമ്മിച്ചത്. ഐ ടി പി എം സിയുടെ നേതൃത്വത്തിൽ നവീകരിക്കുന്ന ഭൂതത്താൻകെട്ടിലെ ട്രീ ഹൌസും ഹോം സ്റ്റേയും ഉടൻ സഞ്ചാരികൾക്കായി തുറക്കും. താമസ സൗകര്യങ്ങൾ കൂടി മെച്ചപ്പെടുന്നതോടെ ഭൂതത്താൻകെട്ടിൽ എത്തുന്നവർക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനും പ്രകൃതിയോട് ചേർന്നുള്ള വിനോദസഞ്ചാര അനുഭവം ആസ്വദിക്കാനും സാധിക്കും. വ്യോമയാന മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയാണെന്നും കേരളത്തിനും രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കാനാകുമെന്നും കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി കെ റാംമോഹൻ നായിഡു പറഞ്ഞു. മനോരമ ന്യൂസ് കോൺക്ലേവ് ബോൾഗാട്ടിയിലെ ലുലു ഗ്രാൻഡ് ഹയാത്ത് രാജ്യാന്തര കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല വിമാനത്താവളം നിർമ്മിക്കാൻ എല്ലാ സഹായവും നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. കേരളത്തിലെ വിമാനയാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നുകൂടി അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ ആദ്യ വിമാനം 2 വർഷത്തിനുള്ളിൽ നിർമ്മിക്കും. ഈ വിമാനത്തിന്റെ സൈനിക പതിപ്പ് നിർമ്മിച്ചു കഴിഞ്ഞു. വിമാനങ്ങൾക്ക് ആവശ്യമേറുകയാണ്. വിമാനത്താവളങ്ങൾ കൂടുന്നതിനൊപ്പം വിമാനങ്ങളുടെ ഉൽപ്പാദനവും വർദ്ധിക്കണം. പുതിയ 350 വിമാനത്താവളങ്ങൾ സജ്ജമാകുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയായാൽ 17,000 വിമാനങ്ങൾ പുതുതായി സർവീസ് നടത്തും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുന്നറിയിപ്പില്ലാതെ തുടർച്ചയായി സ്പൈസ് ജെറ്റ് വിമാനങ്ങൾ മുടങ്ങുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. സ്പൈസ് ജെറ്റിന്റെ കൊച്ചി ദുബായ് വിമാനവും കൊച്ചി ഫുജൈറ വിമാനവുമാണ് ഏതാനും ദിവസമായി പതിവായി മുടങ്ങുന്നത്. ദുബായിൽ നിന്ന് കൊച്ചിക്കുള്ള വിമാനവും ഫുജൈറയിൽ നിന്ന് കൊച്ചിക്കുള്ള വിമാനവും മണിക്കൂറുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. സഹികെട്ട യാത്രക്കാർ വിമാനത്താവളത്തിൽ കുത്തിയിരിപ്പ് സമരം വരെ നടത്തി. അതേസമയം കൊച്ചിയിലെ മോശം കാലാവസ്ഥയാണ് സ്പൈസ് ജെറ്റ് സർവീസുകൾ തടസ്സപ്പെടാൻ കാരണമായതെന്ന പ്രചാരണം ശരിയല്ലെന്ന് സിയാൽ അറിയിച്ചു. സ്പൈസ് ജെറ്റ് നേരിടുന്ന പ്രവർത്തന പ്രശ്നങ്ങൾ കൊച്ചി ഉൾപ്പെടെ അന്താരാഷ്ട്ര സർവീസുകളെ ബാധിക്കുന്നതായും ഇത് യാത്രക്കാർക്ക് കാര്യമായ അസൌകര്യവും അനിശ്ചിതത്വവും ഉണ്ടാക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. യാത്രക്കാരുടെ ആശങ്കകൾ എയർലൈൻ ഇതുവരെ തൃപ്തികരമായി പരിഹരിക്കാത്ത സാഹചര്യത്തിൽ കൊച്ചിയിലെ മോശം കാലാവസ്ഥയാണ് തടസ്സത്തിന് കാരണമെന്ന് പറഞ്ഞ് സ്പൈസ് ജെറ്റ് സോഷ്യൽ മീഡിയയിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥ കൊച്ചിയിൽ ഉണ്ടായിരുന്നില്ല. ഇതേ കാലയളവിൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം കൊച്ചിയിൽ നിന്ന് സർവീസ് നടത്തുന്ന മറ്റൊരു വിമാന കമ്പനിയും ഇത്തരം റദ്ദാക്കലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യാത്രക്കാരുടെ പരാതികൾ തുടരുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ എയർലൈൻ വേണ്ടത്ര പരിശോധിക്കുകയോ പരിഹരിക്കുകയോ ചെയ്തിട്ടില്ല. ദുരിതബാധിതരായ യാത്രക്കാരെ സഹായിക്കാനും അവർക്ക് ആവശ്യമായ പിന്തുണയും ആശ്വാസവും നൽകാനും സിയാൽ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിനാൽ സ്പൈസ് ജെറ്റ് വിമാനങ്ങൾ ബുക്ക് ചെയ്ത യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് വരും മുൻപ് സ്പൈസ് ജെറ്റിന്റെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് വീണ്ടും പരിശോധിക്കണമെന്ന് സിയാൽ ആവശ്യപ്പെട്ടു.

0: റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: റേഡിയോ കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം. സിനിമാ കൊട്ടക നിർവഹണം നന്ദിനി എൻ മേനോൻ.
1: കാരുണ്യം. ജീവിതം പലപ്പോഴും കാത്തിരിപ്പിന്റെ നീണ്ടയൊരു കാലാവധിയെ അടയാളപ്പെടുത്തുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. ഒരുവന്റെ ജനനം തന്നെ 9 മാസങ്ങളുടെ കാത്തിരിപ്പിന്റെ ഫലമാണ്. പിന്നീട് കൈ വളരുന്നതും കാൽ വളരുന്നതും നടക്കുന്നതും ആദ്യമായി സംസാരിക്കുന്നതുമൊക്കെ പ്രിയപ്പെട്ടവരെല്ലാം നോക്കി നോക്കിയിരിക്കും. പിന്നീട് ഒരു നല്ല ജീവിതത്തിനായുള്ള നീണ്ട പരിശ്രമങ്ങളുടെ വിജയത്തിനായുള്ള കാത്തിരിപ്പാണ്. കാത്തിരിക്കുക എന്നത് ശരിക്കും ഒരു കലയാണ്. അതെ, മനുഷ്യർക്ക് ജീവിതം ഒരു കാത്തിരിപ്പാണ്. ഒരിക്കലെല്ലാം ശരിയാകുമെന്ന കാത്തിരിപ്പ്. ജീവിതം ഒരു ചോദ്യചിഹ്നമായവർക്ക് ആശകളുടെ പുതുകിരണങ്ങളേകി സൂര്യൻ എന്നും ഉദിച്ചു പൊങ്ങും. പ്രതീക്ഷകളറ്റ സന്ധ്യയിൽ മറ്റൊരു കാത്തിരിപ്പിന് തുടക്കമിട്ടുകൊണ്ട് വെങ്കലപ്രഭയാൽ അസ്തമിക്കുകയും ചെയ്യും. കാത്തിരിപ്പിന്റെ ചൂടിൽ ചർമ്മം ചുളിയുന്നതും മുടിയിഴകൾ വെളുക്കുന്നതും ഉടൽ ചുരുങ്ങുന്നതുമൊന്നും ചിലർ അറിയാറേയില്ല. സ്വപ്നത്തിന്റെയും സ്നേഹത്തിന്റെയും പിറകെയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ ഒരുവന് മറ്റൊരാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമാശ്വാസമാണ് കാരുണ്യത്തിന്റെ ചേർത്തുനിർത്തലുകൾ. പ്രാരാബ്ധം എന്ന അവസ്ഥയിൽ നിന്ന് ജീവിതോപാധി എന്ന ആവശ്യത്തിലേക്കും നിലനിൽപ്പ് എന്ന അത്യാവശ്യത്തിലേക്കും നയിക്കപ്പെടുമ്പോൾ മനുഷ്യൻ പേറുന്ന തീവ്ര സമ്മർദ്ദം ഒരു കഥയായി മാറുകയാണ് കാരുണ്യം എന്ന സിനിമയിൽ. നാട്ടിലെ ഗവൺമെന്റ് സ്കൂളിലെ ഹെഡ്മാഷാണ് ഗോപിനാഥൻ നായർ. ഭാര്യയും 3 മക്കളുമാണ് അയാളുടെ ചെറിയ കുടുംബം. മൂത്ത മകൾ ജയശ്രീ വിവാഹിതയാണ്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഭർത്താവ് പ്രേമചന്ദ്രൻ ഇപ്പോഴും പല ആവശ്യങ്ങൾക്കായുള്ള പണം കണ്ടെത്തുന്നത് ജയശ്രീയുടെ വീട്ടിൽ നിന്നുമാണ്. രണ്ടാമത്തെ മകൻ സതീശൻ ജോലി അന്വേഷിച്ചു നടക്കുന്നതിന്റെ തിരക്കിലാണ്. MSc BEd ഒക്കെ പാസ്സായെങ്കിലും കൊടുക്കാൻ പണമോ ശുപാർശ ചെയ്യാൻ വേണ്ടപ്പെട്ടവരോ ഇല്ലാത്തതിനാൽ ഇന്റർവ്യൂകൾക്കായി നാടുനീളെ നടക്കലാണ് അയാളുടെ ഇപ്പോഴത്തെ ജോലി. ഗോപിമാഷിന്റെ ഇളയ മകൾ അനിത സ്കൂളിൽ പഠിക്കുകയാണ്. എന്നാൽ അവൾക്ക് ഒരസുഖവുമുണ്ട്. അസുഖം പൂർണമായും ഭേദമാകണമെങ്കിൽ ഒരു സർജറി ആവശ്യമാണ്. അതിനായുള്ള ലക്ഷ്യങ്ങൾ സമാഹരിക്കാൻ ഗോപിമാഷിന് കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മരുന്ന് കൊടുത്ത് മാറുമോ എന്ന് നോക്കാമെന്ന് ഡോക്ടറും അറിയിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഗോപിമാഷിന്റെ ശമ്പളം ഒന്നുകൊണ്ട് മാത്രമാണ്. അച്ഛന്റെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് സതീശൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരു ജോലിയില്ലാത്തത് അവർക്കിടയിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചു. ഗോപിമാഷിന്റെ ഉറ്റ സുഹൃത്താണ് സഹ അധ്യാപകൻ സുകുമാരൻ. എല്ലാ ഭാരങ്ങൾക്കുമിടയിൽ ഒരു കൈത്താങ്ങായി ഗോപിമാഷിനെന്നും അയാളുടെ പ്രിയപ്പെട്ട സുഗു കൂടെ തന്നെയുണ്ട്. സ്കൂൾ വിട്ട് വൈകിട്ട് വീട്ടിലെത്തിയ ഗോപിയെ കാണാനായി അയാളുടെ മൂത്ത ഏട്ടൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു.
2: ഞാനും ഒന്ന് മുഖം കഴുകാന്ന് വിചാരിച്ചപ്പോ അതില് വെള്ളമില്ല.
3: പത്മാവതി, മാലതിയുടെ കത്തൊക്കെ ഇല്ലേ?
2: ഉവ്വ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ആ വിശേഷം.

0: സത്യം പറയാനാ, അവക്ക് ഇപ്പൊ 2 മാസമായി.
1: ഓ, ആ കല്യാണം കഴിഞ്ഞ് 6 മാസത്തിനുള്ളില്, അതൊരു ഭാഗ്യ. ഇവിടെ ജയയുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലമായി. ഡോക്ടർമാർക്ക് കൊടുത്തു തന്നെ ഇപ്പൊ ഒരു സംഖ്യയായി. അതൊരു യോഗം. അയ്യോ, മോൾ എന്തിനാ കൊണ്ടുവന്നേ? ഭാരമുള്ളൊന്നും എടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ കുട്ടി?
2: ഇതിനത്ര ഭാരമൊന്നും ഇല്ല അച്ഛാ.
0: ഇനി വെച്ച് താമസിപ്പിക്കാതെ ഈ കുട്ടിയുടെ ഓപ്പറേഷൻ നടത്തിക്കൂടെ? ഒരു പെൺകുട്ടിയല്ലേടാ.
1: വച്ച് താമസിപ്പിക്കാണോ ഏട്ടാ? ഉറുപ്പി എത്ര വേണമെന്ന് വെച്ചിട്ടാ? മരുന്നുകൊണ്ട് നോക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് മാറിപ്പോയാ കീറി മുറിക്കാണ്ട് കഴിക്കാല്ലേ. ഞാൻ ഈ വേഷം ഒന്ന് മാറട്ടെ. ഏട്ടൻ ചായ കുടിച്ചാണോ?
2: ചായ.
1: എന്താ പത്മേ, ഇതെന്ത് വേഷാടി? ഇത്തിരി വൃത്തിമേനയുള്ളൊന്നും ഇല്ല നിനക്ക്.
2: ഞാൻ ഈ അടുക്കളയിലും തൊഴുത്തിലും ഒക്കെ പെരുമാറുമ്പളേ
1: നല്ല ചന്തം.
2: 19 വയസ്സായപ്പോളാ ചന്തം.
1: നീ വയസ്സായി. ഈ നരച്ചതൊക്കെ ഒന്ന് കറപ്പിച്ച എന്നെ കണ്ട എന്തു പറയും?
2: എന്തു പറയും?
1: സതീശന്റെ നേരെ മൂത്തേട്ടനാണേ പറയും.
2: നല്ല ആശ. ശർക്കരയും തേങ്ങ വെച്ച അടയുണ്ട്, വേണോ?
1: യോ വേണ്ട, നെഞ്ചരിയും.
2: ഏട്ടൻ വന്നപ്പോ ഉണ്ടാക്കിയതാ. അല്ല, ഏട്ടൻ എങ്ങനെ കാശ് കൊടുക്ക?
1: കാശോ?
2: അപ്പൊ ഏട്ടൻ ഒന്നും പറഞ്ഞില്ലേ? ഏട്ടൻ വന്നത് 2000 ഉറുപ്പിക്കാ. മാലതെ കാണാൻ ബോംബെക്ക് പോണോ അത്രേ?
1: ഇവർക്കൊന്നും കണ്ണി ചോരയില്ലേ? ഒരു മനുഷ്യനായിട്ട് പിഴേണ്ട അതിരുണ്ട്. ഞാനിവിടെ ചക്രശ്വാസം വലിക്ക.
2: അത് അവർക്കറിയോ?
1: എന്താ അറിയാത്തേ? മാലതിയുടെ കല്യാണത്തിന് ഞാൻ എങ്ങനെയാ 30 പോലെ ഉണ്ടാക്കുന്ന ഏട്ടൻ അറിയാലോ. അതിനിപ്പോഴും പ്രേമേന്ദ്രന്റെ ഉമ്മ ഞാൻ തലയും കുഴിച്ച് നിക്ക.
2: അതൊക്കെ ഏട്ടൻ കേക്കും.
1: കേക്കട്ടെ, എനിക്ക് നോട്ടടിക്കണമെന്നല്ല പണി. കുടുംബത്തിലൊരു കല്യാണോ പേരോ മരണോ എന്തടിയന്തര വന്നാലും എന്റെ ചുമല്ല ഒന്ന് വീഴുക. ഇനി അത് പറ്റില്ല, എടുത്ത പൊങ്ങണ്ടായി.
2: ഏട്ടനോട് ദേഷ്യപ്പെടാണ്ട് സമാധാനായിട്ട് കാര്യം പറഞ്ഞയക്കണം.
1: നീ അങ്ങോട്ട് മാറ.
0: അപ്പൊ ഗോപിയെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുക.
1: ഏട്ടാ, ഞാൻ വല്ലാത്ത നിവൃത്തികേടില്ല. ഈ പുറമേ കാണുന്നവരൊന്നുമല്ല കാര്യങ്ങൾ. സതീശൻ ഒരു സ്ഥാനത്തെത്തുന്നു വിചാരിച്ചിട്ട് അതൊന്നും എത്തിയില്ല.
0: അതൊക്കെ ശരിയാവടാ.
1: ഓ, ശരിയാവണേ ശരിയാവട്ടെ. ഇപ്പൊ അത്രേ മോഹിക്കണുള്ളൂ. എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ 1000 ഉറുപ്പിയെങ്കിലും സതീശന്റെ കയ്യിൽ ഞാൻ അങ്ങട് കൊടുത്തയക്കാം. എങ്ങനെയാ ഇല്ല എന്ന് പറയുക? രണ്ടുപേരിൽ ഒരാളെ പഠിപ്പിക്കാൻ വിടാമെന്ന് അമ്മാവൻ പറഞ്ഞപ്പോ നീ ആടാ പഠിക്കാൻ വിടിക്കെന്ന് പറഞ്ഞ് ചായക്കടയിൽ പാത്രം കഴുകാൻ പോയ ആളാ ഏട്ടൻ. എത്ര കൊടുത്താലാ കടം വീടുക?
3: ഇത്രയുള്ളൂ ഗോപിമാഷ്. മനസ്സിലെ സങ്കടങ്ങളുടെ കൂമ്പാരം ദേഷ്യമായി പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വരും. എങ്കിലും അയാളുടെ വിയർപ്പിന് പോലും സ്നേഹത്തിന്റെ ഗന്ധമായിരുന്നു. എന്തും കൊടുത്തുമാത്രം ശീലമുള്ളയാൾ. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എന്നും ഗോപിയുടെ കൂടെ തന്നെ. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും കഴിയും. സതീശന് ഇതുവരെ ഒരു ജോലി ശരിയാവാത്തതു മാത്രമാണ് അയാളുടെ തീരാദുഃഖം. മക്കളുടെയും കുടുംബത്തിന്റെയും കാര്യം കഴിഞ്ഞിട്ടു മതി ബന്ധുക്കളുടെ കാര്യമെന്ന് സുഖു ഗോപിമാഷിനെ ഉപദേശിക്കും.
4: സതീശൻ എന്തെങ്കിലും ഏർപ്പാടാക്കാൻ തനിക്ക് പറ്റിയോ?
1: ആ, അത് അവനാ പരിശ്രമിക്കണ്ടേ, ഞാനല്ല.
4: അവനിനി എന്ത് പരിശ്രമിക്കാഞ്ഞിട്ടാ? ലോകത്തുള്ള സകല ടെസ്റ്റുകളും അവൻ എഴുതുന്നുണ്ട്, ഇന്റർവ്യൂവിനും പോകുന്നുണ്ട്. 1,00,000 ഉറുപ്പിക ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞ ജോലി അവന് കിട്ടുമായിരുന്നില്ലേ?
1: താനെന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കണേ. എന്റെ ഉണ്ടായിട്ട് കൊടുക്കാഞ്ഞതാ?
4: എന്നല്ല ഞാൻ പറഞ്ഞത്, തന്റെ ഇല്ല. എന്തുകൊണ്ടില്ലാണ്ടായി? ആ, തന്റെ മക്കളുടെ കാര്യം കഴിഞ്ഞിട്ടാ പെങ്ങളുടെയും ഏട്ടന്മാരുടെയൊക്കെ മക്കള്.
1: എന്റെ കടപ്പാട് തനിക്ക് മനസ്സിലാവില്ലടോ.
4: എനിക്ക് മാത്രമല്ല, സതീശനും മനസ്സിലാവണില്ല. 2 കൊല്ലക്കാലം ഡിപ്പാർട്ട്മെന്റ് ആയ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ നടന്ന് ചെരുപ്പ് തെഞ്ഞിട്ടാ ഒരു സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രിയുടെ പ്രോജക്ട് റിപ്പോർട്ടും ലോണും ഒക്കെ ശരിയായി വന്നത്. അപ്പൊ ഭൂമിയുടെ ആധാരം ബാങ്കില്. അവൻ മുഖത്ത് നോക്കി ചോദിച്ചാൽ തനിക്ക് എന്തുത്തരം പറയാനുണ്ട്?
1: ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. എടോ, 20 വയസ്സിൽ തുടങ്ങിയതാ ഈ ഭാരം വലിക്കല്. ആണായിട്ട് ഒന്നേ ഉള്ളൂ, കണ്ണിലെ കൃഷ്ണമണി പോലാ ഞാൻ വളർത്തിയത്. ഇങ്ങനൊന്നുമല്ല ഞാൻ വിചാരിച്ചിരുന്നത്. എല്ലാ പ്രതീക്ഷയും അവനായിരുന്നു. ഒരുപാട് ഒരുപാട് ആശിച്ചിരുന്നു.

0: മറുഭാഗത്ത് സതീശൻ ഇന്റർവ്യൂവിലായിരുന്നു.
1: സതീഷ് കുമാർ ഉണ്ടോ?
2: ഉണ്ടല്ലോ, ആളുണ്ട്. ലേശൊന്നും മാറിക്കേ ചേട്ടാ, സ്വല്പം ലേശൊന്നും നീ കേട്ട ചേട്ടാ ഒന്നും. അയ്യോ ചേച്ചി സോറി, എന്താ ഇഷ്ടാ ഉറങ്ങുക, നല്ല കാര്യം.
1: വി ജി സതീഷ് കുമാർ ആണോ?
2: ആണല്ലോ.
1: എന്നാ ചെല്ലു,
2: സന്തോഷം.
1: ഒന്നും അങ്ങനെ നീങ്ങുന്നു, എത്ര പ്രാവശ്യം പറയുന്നു. നീങ്ങ.
2: മേ കമിൻ സർ, കമിൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു സർ. പേരെന്താ? വി ജി സതീഷ് കുമാർ.
3: സർട്ടിഫിക്കറ്റ്
2: സർ.
3: MSc ആണല്ലേ?
2: BEd ഉണ്ട് സർ. MSc BEd സർട്ടിഫിക്കറ്റ് അടിയിലുണ്ടാവും. അപ്പൊ സ്കൂളിലും മറ്റേ ശ്രമിച്ചാ പോരെ? ശ്രമത്തിന് കുറവൊന്നുമില്ല സർ, പക്ഷെ കിട്ടണ്ടേ? പിന്നെ കിട്ടും. 3 ലക്ഷം രൂപയാ ചോദിക്കണേ. 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അത് വെറുതെ ബാങ്കിലിട്ടിട്ട് 3 നേരം ചാപ്പാടിച്ച് വീട്ടിലിരുന്നാ പോരെ.
3: MSc ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ കാര്യമുള്ളൂ.
2: ഫസ്റ്റ് ക്ലാസ് വേണ്ടെന്ന് വെച്ചിട്ടല്ലേ സർ, കിട്ടിയില്ല.
3: യെസ് യു ക്യാൻ ഗോ.
2: താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ സർ, ഈ ജോലിക്ക് ഫസ്റ്റ് ക്ലാസ് വേണ്ടല്ലോ, വല്ല രക്ഷയുണ്ടാവോ?
3: സെലക്ട് ചെയ്ത കാർഡ് വരും.
2: ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സർ, കാരണം ഈ 13 വേക്കൻസിക്ക് വേണ്ടി 35,000 ആളുകളുണ്ട് ഇവിടെ. ഈ 13 പെടാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല. പിന്നെ ഇതൊക്കെ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്ക് റെക്കമെന്റ് ചെയ്യാം മന്ത്രിമാരില്ല, രാഷ്ട്രീയക്കാരില്ല, പണച്ചാക്കുകളില്ല.
3: ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ തനന്തരം വന്നേ.
2: ഇതൊരു വഴിപാടാണ് സർ. മരിക്കുന്നതിന് മുമ്പ് 1001 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തേക്കാമേ എന്നൊരു നേർച്ചയുണ്ട്. ഇന്നലെ ഒരെണ്ണം ഉണ്ടായിരുന്നു കോയമ്പത്തൂര്, അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നത്. ഭാഗ്യം ഇതും സുഖമായിട്ടാണ് കഴിഞ്ഞു. ഇപ്പോ മൊത്തം 157 ആയി കാണും. ഇനി ആയുസുണ്ടല്ലോ, വരട്ടെ സർ.
4: മംഗളം.
2: ഇറങ്ങണല്ലേ, എത്തിയോ?
4: നല്ല ആളാ. ഒരാളർക്കാം.
2: എന്താ സ്വപ്നം കണ്ടിരിക്കായിരുന്നു? ഭാവിയെ കുറിച്ചുള്ള സുന്ദര സ്വപ്നങ്ങൾ ഞാൻ നെയ്തുകൊണ്ടിരിക്കുന്നു എന്റെ ചേട്ടാ.
4: ടിക്കറ്റ് എവിടെ ചേട്ടാ?
2: കബീർ, ഈ ചേട്ടനൊരു ടിക്കറ്റ്
4: കൊടുത്തേക്ക്. ആ കൊടുത്തേക്കാം.
2: കണ്ടക്ടർ സാർ വരും.
4: പുതിയ ആളാ, ഓസാണല്ലേ.
0: ഇതൊക്കെയാണെങ്കിലും സതീശനും ഒരു പ്രണയമുണ്ട്. നാട്ടിലെ പ്രമാണി KK നായരുടെ മകൾ ഇന്ദു. സതീശനുമൊത്തുള്ള വിവാഹത്തിന് ഇന്ദുവിന്റെ വീട്ടുകാർ സമ്മതിക്കില്ല എന്നറിഞ്ഞിട്ടും ഇന്ദു ആത്മാർത്ഥമായി തന്നെ സതീശനെ പ്രണയിച്ചു. എല്ലാം ഒരു നാൾ ശരിയാകുമെന്ന പ്രതീക്ഷ. ഗോപിമാഷിന് ഒരിക്കൽ പണം ആവശ്യം വന്നപ്പോൾ സുഗുമാഷ് മാഷിന്റെ പേരിൽ തന്നെ ഈ KK നായരുടെ കയ്യിൽ നിന്നും പണം വായ്പയെടുത്തിരുന്നു. അതിന്റെ തിരിച്ചടവൊക്കെ മുടങ്ങി. അത് ചോദിക്കാനായി KK നായർ സുഗുമാഷിനെ തേടി സ്കൂളിൽ വരുമ്പോഴൊക്കെ ഗോപിമാഷ് ഒളിച്ചുമാറി നിൽക്കാറാണ് പതിവ്. ആ കാശൊക്കെ സുഗുമാഷ് കൊടുത്തോളാമെന്ന് പറഞ്ഞെങ്കിലും ഗോപിമാഷ് സ്വയം അതും ഒരു ബാധ്യതയായി കൊണ്ടു നടക്കുന്നുണ്ട്. ഇതൊന്നും പക്ഷേ സതീശന് അറിയില്ല എന്ന് മാത്രം. KK നായർക്ക് ഇവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും പറ്റുന്ന പോലൊക്കെ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് തമ്മിൽ കാണുവാനുള്ള അവസരങ്ങൾ ഇരുവരും ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് സതീശൻ ആദ്യം കാണാൻ പോയത് ഇന്ദുവിനെയാണ്.
5: ഇന്ന് കോളേജിന്റെ മുന്നിൽ വരാന്ന് പറഞ്ഞിട്ട്
2: ഞാൻ വന്നല്ലോ.
5: എപ്പോ?
2: 3:35.
5: നോണിയൊന്നും പറയണ്ട കേട്ടോ, ഞാൻ 1.5 മണിക്കൂർ കാത്തു നിന്നു.
2: അത് പറ, ഞാൻ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ എത്തിയത്.
5: പിന്നെ ആ കത്ത് ശരിക്കും ഏറ്റു കേട്ടോ, ഗുരുവായൂരിന്ന് വന്ന ആലോചന ഒഴിഞ്ഞു.
2: ഗുരുവായൂരപ്പാ, നീ തന്നെ.
5: എന്നും ഗുരുവായൂരപ്പൻ ഉണ്ടാവില്ല രക്ഷിക്കാൻ.
2: പിന്നെ വെറുതെ ആണോ പാൽപായസം നേരണേ?
5: നേരെയല്ലേ കൊടുക്കണുണ്ടോ?
2: അത് സാരമില്ല, എനിക്ക് അക്കൗണ്ടാ.
4: സുമാര മാഷ്.
6: എന്താടാ മോളിലേക്ക് ഒരു നോട്ടം.
2: ഹലോ മാഷേ, ഈ തെങ്ങിനൊക്കെ ഇത്തിരി വള കിട്ടാ.
6: എന്താ നാളികേരം വിളയല്ലേ? അപ്പൊ വിളവുള്ള നാളികേരത്തിലേക്കാണ് നോട്ടം അല്ലേ?
2: മാഷേനെ ഊതിയതാണല്ലേ.
6: ഏയ്, നീ വരണോ വീട്ടിൽ?
2: ഇല്ല മാഷേ, ഇല്ല.
6: ഞാൻ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി
2: നിന്നോ.
6: നീ വീട്ടിൽ പോണാ സതീശ.
2: അത് ഉവ്വ പോവുക. എങ്ങനെ നടന്നിട്ട്?
0: പിന്നെ വീട്ടിലെത്തിയതും അമ്മയോടും പെങ്ങളോടുമൊക്കെ കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും അയാളുടെ മനസ്സ് ആളിക്കത്തുകയായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം, എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നുമില്ല. വിധിയെ പഴിക്കണോ അതോ സ്വയം പഴിക്കണോ എന്ന്

0: അറിയാതെ വിറങ്ങലിച്ച മനസ്സുമായി പുറത്തേക്കിറങ്ങിയ പാടെ ഗേറ്റിനടുത്ത് വെച്ച് അച്ഛനെ കണ്ടുമുട്ടി.
1: കുറച്ചേരെ
2: ഉടനെ തണ്ടാൻ ഇറങ്ങി.
1: വായനശാലയില് ഗസറ്റ് നോക്കണം. ഹെൽത്ത് സർവീസില് എൽ ടി ക്ലാർക്കിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടെന്ന് പറഞ്ഞു കേട്ടു.
2: എന്താ കാര്യം, അത് 48 റാങ്ക്.
1: പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡില് പുതിയ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്.
2: അപ്പൊ പഴയതോ? ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞ് നടന്നിരുന്നല്ലോ.
1: ആ ലിസ്റ്റ് ക്യാൻസൽ ആയി പോയി. പിന്നെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ പേഴ്സണൽ സ്റ്റാഫില് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. റാങ്ക് ലിസ്റ്റ് പെട്ട് കിട്ടിയ മിനിസ്റ്റർ കൊണ്ട് പറയിപ്പിക്കാന്ന്.
2: ഇതൊക്കെ കേക്കാൻ തുടങ്ങിട്ട് കാലം കുറേയായി. തലേല് വരവേണം. 3 നേരം ഉരുട്ടി വിഴുങ്ങാൻ കിട്ടണുണ്ട്. ആവശ്യത്തിന് ഉടുത്തുടങ്ങി നടക്കാനുണ്ട്. പിന്നെ ജോലിയും പണി എന്തിനാ? പഠിപ്പിക്കാൻ വിട്ട കാശ് കൊണ്ട് 10 യൂണിറ്റ് തെങ്ങ് വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ ഗുണമുണ്ടായേനെ.
3: ഇന്നത്തെ കണി കൊള്ളാം. ഡാ നിരുന്നുറങ്ങാ, ഇന്ന് 15 തലോത്തു.
1: നീ ഒക്കെയാടാ ഭാഗ്യം ചെയ്തോര്.
3: എന്താ എനിക്ക് ലോട്ടറി അടിച്ചോ?
1: എന്തിനാ ലോട്ടറി അടിക്കണത്? നിനക്കൊരു തൊഴിലുണ്ട്, നീ കുടുംബം നോക്കണു, അച്ഛനെ അമ്മയെ നോക്കണു, ഭാര്യയായി കുട്ടികളായി. ഞാനോ ഗോപി മാസ്റ്റർ മകൻ. ഗോപി, അച്ഛൻ പറഞ്ഞത് ശരിയാ, എന്നേക്കാ നല്ലത് 10 മൂട് തെങ്ങ.
3: അച്ഛൻ പറഞ്ഞായിട്ട് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മൂപ്പരെ സ്വഭാവം മൂർച്ചില്ലാത്ത കത്രിയ പോലെയാ. ചിലപ്പോ ഉടക്കൊരു വലിയ ജീവൻ പോവും.
0: വിരസമായ ജീവിതത്തിൽ സതീശനെ പിടിച്ചു നിർത്തുന്നത് സുഹൃത്ത് രാജനും പിന്നെ കാമുകി ഇന്ദുവുമാണ്. ഇതിനെല്ലാം പുറമെയാണ് ഗോപിമാഷിന്റെ മൂത്ത മകൾ ജയ പല പ്രശ്നങ്ങളുമായി ഇടയ്ക്കിടെ വീട്ടിലേക്ക് വരുന്നത്. പണ്ടൊരിക്കൽ ജയയുടെ കുറച്ചു സ്വർണം ഏട്ടന്റെ മകളുടെ കല്യാണത്തിന്റെ ആവശ്യത്തിനായി എടുത്തതാണ് പുതിയ പ്രശ്നം. അത് തിരികെ വാങ്ങിക്കാനായാണ് ഇത്തവണ പ്രേമചന്ദ്രൻ ജയയെയും കൂട്ടി എത്തിയിരിക്കുന്നത്. ജയയുടെ കല്യാണം നടത്തിയതിന്റെ കടം പോലും ഇപ്പോഴും തീർന്നിട്ടില്ല. അച്ഛന്റെ കയ്യിൽ പണമില്ല എന്ന് സതീശൻ അറിയാം. അതുകൊണ്ട് പ്രേമചന്ദ്രനെ കണ്ട് സംസാരിക്കുന്നതിനായി സതീശൻ ഉമ്മറത്തേക്ക് ചെന്നു.
4: ഹൈ, നല്ല പാട്ടായിരുന്നല്ലോ.
1: ഞാൻ കരുതി ഉറങ്ങായിരിക്കുന്നു.
4: ഉറങ്ങേ, സംഗീതം കേട്ടാ ഞാൻ അങ്ങോട്ട് ലയിക്കും. ഏട്ടനിരിക്കോ? അച്ഛന് നല്ല സുഖമില്ല അല്ലേ?
1: ഗ്യാസിന്റെ കിടക്കുക.
4: കഷ്ടം. കോഴിക്കറി ഉണ്ടാക്കിയ ദിവസം വയറ് ശരിയല്ല. പിന്നെ എന്തൊക്കെയാട്ടാ നമ്മുടെ കാര്യങ്ങൾ?
1: ആദ്യം ഈ ഏട്ട ഏട്ടാന്നുള്ള വിളിയൊന്ന് ഒഴിവാക്കണം. എന്നെ സതീശാന്ന് വിളിച്ചാ മതി എന്ന് 100 പ്രാവശ്യം ഞാൻ പറയണു.
4: അത് ശരിയല്ലല്ലോ. പ്രായം കൊണ്ട് ഇളയതാണെങ്കിലും സ്ഥാനം കൊണ്ട് ഏട്ടനാണല്ലോ. അപ്പ ഏട്ടാ, നാളെ രാവിലെ ഞങ്ങക്ക് പോകണം. സ്വർണം വാങ്ങി വെച്ചിണ്ടല്ലോ.
1: അത് അച്ഛന് ഈ LIC ഒരു ലോൺ പാസ്സായിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഓർഡർ എത്തിയിട്ടില്ല. എത്തിയാൽ ഉടനെ തന്നെ.
4: എനിക്ക് കേൾക്കണ്ട, ഇത് പറയാൻ പറഞ്ഞിട്ട് 4-5 മാസമായി. സ്വർണ്ണല്ലേ അവിടെ ചെന്ന് അമ്മ എന്നെ ഓടിക്കും.
1: ഞാൻ തന്നെ വീട്ടിൽ വന്ന് അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം.
4: ഏട്ടൻ ഒരു കാര്യം ആലോചിക്കണം. കല്യാണം ആലോചിച്ചു വന്നപ്പോ 10 പൈസ ഞങ്ങൾ ശ്രീധരൻ ചോദിച്ചില്ല. മുല്ലയ്ക്കാരുടെ അന്തസ്സിന് ചേർന്ന സ്വർണമാണെന്ന് പറഞ്ഞു. തന്നതോ വെറും 50 പവൻ അല്ലേ? ആ അത് പോട്ടെ, അതിന്ന് 30 പവൻ എന്നോട് ചോദിക്കാതെ അച്ഛൻ വന്ന് തിരിച്ചു വാങ്ങിക്കൊണ്ട് വന്ന് ഏട്ടന്റെ മകളുടെ കല്യാണം നടത്തി. ചതിയല്ലേ? എന്താ ഒന്നും ഉണ്ടാത്തേ പറയൂ.
1: ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളല്ലേ. ദേവി, ഇതൊരു 3 മാസം സമയം കൂടി തരണം. അതിനുള്ളിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തന്നോളാം.
4: എന്നാ ഒരു കാര്യം ചെയ്യാം, അതുവരെ ജയശ്രീ ഇവിടെ നിൽക്കട്ടെ.

0: പ്രേമേന്ദ്ര, ഒന്നുകൂടി വരൂ, ഒന്നുകൂടി വരൂന്നേ. എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. നിങ്ങൾ തറവാട്ടുകാരാ, അന്തസ് ആഭിജാത്യുള്ളവരാ. ഞാനേ മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് നടക്കുന്നവനാ. എനിക്ക് നേടാനും നഷ്ടപ്പെടാനും ഒന്നുമില്ല. എന്റെ പെങ്ങന്മാർക്കും അച്ഛനും അമ്മയ്ക്കും കൊടുക്കാനേ എനിക്ക് തടി മാത്രമേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായാ അത് ഉണ്ടാക്കിയവനെ ഞാൻ തട്ടും. പറഞ്ഞത് മനസ്സിലായോ? ഏ
1: അതുകൊണ്ട് പ്രേമേന്ദ്ര, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സമ്മതിക്കുക. നിങ്ങളുടെ 30 ഭവന്റെ ആഭരണങ്ങൾ ഞാൻ മുല്ലയ്ക്ക് തറവാട്ടി കൊണ്ടുതരും.
2: എന്ന്
1: ഒരു 3-4 മാസത്തിനുള്ളിൽ.
2: വാക്കാണല്ല.
1: വാക്കാണ്.
2: എന്നാ പിന്നെ ഊണയ്ക്കായിരുന്നു.

0: അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലും മൂന്നാലു മാസങ്ങൾക്ക് ശേഷം സ്വർണം എങ്ങനെ കൊടുക്കുമെന്ന് സതീശന് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അയാൾ പൂനെയിലുള്ള ബന്ധുവിന്റെ അടുക്കലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്തെങ്കിലും ഒരു ജോലി, അത്രയുള്ളൂ. മറ്റൊരു നാട്ടിലാകുമ്പോൾ അഭിമാന പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇന്ദുവിനെ കണ്ട് യാത്ര പറയാൻ ആ രാത്രിയിൽ തന്നെ അയാൾ പുറപ്പെട്ടു.
1: അയ്യോ, ഇത്ര നേരത്തെ വന്നോ? അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല.
2: ടിവിയിൽ നല്ല ഹിന്ദി സിനിമയാ.
1: പൂനെക്ക് പോണ കാര്യം വീട്ടിൽ പറഞ്ഞോ?
2: അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അച്ഛൻ പിന്നെ ഞാൻ പോയി കിട്ടിയ അത്രേ സമാധാനം.
1: എന്നാ പോവ?
2: ഈ ആഴ്ച പോണം.
1: പിന്നെ എന്നാ നമ്മൾ കാണ? എന്താ ഒന്നും പറയാത്തെ?
2: ഞാൻ എന്താ പറയ?
1: പോയ, എനിക്ക് എന്നും ഓരോ കത്തെഴുതണം. എന്തെങ്കിലും ഒരു ജോലിയായാ ഞാനും അങ്ങോട്ട് വരും.
2: എങ്ങോട്ട്?
1: പൂനെക്ക്. ഇവിടുന്ന് ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങോട്ട് കയറും. സ്റ്റേഷനിൽ കാത്തു നിന്നാ മതി. എന്താ ചിരിക്കണേ?
2: ഒന്നുമില്ല, ഞാൻ വരും നിന്നെ കൊണ്ടുപോവാൻ.
0: തിരികെ വീട്ടിലെത്തിയപ്പോൾ വീട്ടുമുറ്റത്ത് അച്ഛൻ അമ്മയോട് സംസാരിക്കുകയായിരുന്നു. താൻ തോറ്റ ജീവിത മത്സരങ്ങളിൽ തന്റെ മകൻ ജയിക്കണമെന്ന ആഗ്രഹവുമായി കടലോളം സ്നേഹമുള്ളിലൊതുക്കി ജീവിക്കുന്ന അച്ഛന്റെ മനസ്സ് സതീശൻ അന്ന് തൊട്ടറിഞ്ഞു.
3: അല്ല, ഇതുവരെ കിടന്നില്ലേ?
4: ഇല്ല, വല്ലാത്ത ഉഷ്ണം.
3: അതിന് ഫാൻ ഇട്ടാ പോരെ.
4: അത് നീ പറഞ്ഞോണല്ലോ. നീ ഇങ്ങോട്ട് വന്നേ?
3: അടുക്കളയിൽ പണി ഒതുങ്ങിയിട്ടില്ല. പാത്രങ്ങൾ ഇനിയും കഴുകാൻ കൊറേ ഉണ്ട്.
4: എപ്പോ നോക്കിയാലും പണി പണി. ഈ പണി ഒഴിഞ്ഞിട്ട് നേരില്ല.
3: എന്തേ?
4: അവൻ വല്ലതും പറഞ്ഞു?
3: ആര്?
4: സതീശൻ. അല്ലാണ്ടാരാ? ഇനി അതാരാന്ന് പറഞ്ഞിരണോ? ഓ, മണ്ട നിറച്ച കാളിമണ്ണ് തന്നെ.
3: എന്നോടൊന്നും പറഞ്ഞില്ല. എന്തേ?
4: അല്ല, അവനീ അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടണ എന്തിനാ?
3: പിന്നെ ഇവിടെ കിടന്ന് ഇങ്ങനെ തെണ്ടി നടന്നിട്ട് എന്താ കാര്യം?
4: എന്നോടുള്ള വിഷമം കൊണ്ടാണെങ്കിൽ ഞാനിനൊന്നും പറയാനില്ല.
3: അതുകൊണ്ടൊന്നുമല്ല. അവൻ എവിടെയെങ്കിലും പോയി നന്നായി വരട്ടെ.
4: അവൻ പോയാ പിന്നെ എനിക്ക് എന്താടി ഒരു ബലം? രണ്ടു ദിവസം കാണാതായ ആകപ്പാടെ ഒരു. അപ്പോ അവൻ പോയാ? അത്രയും ഓമനിച്ച് വളർത്തിയതല്ലേ നമ്മൾ അവനെ.
3: ഇത്ര വിഷമാണെങ്കി അവനോട് പോണ്ടാന്ന് പറയണം.
4: ഞാൻ പറഞ്ഞ അവൻ കേക്കുവോ?
3: നിങ്ങൾ പറഞ്ഞത് എന്താ അവ അനുസരിക്കാണ്ടിരുന്നിട്ടുള്ളേ?
4: അതെ, എന്നാലും ഒരു ജോലിയുടെ കാര്യമാവുമ്പോ ഞാൻ തടസ്സം നിൽക്കണ പോലെ ആവില്ലേ?
3: സതീശനെ
4: പോന്നും പറയണ്ട. ഞാൻ പൂനെക്ക് പോണ്ടാൻ തീരുമാനിച്ചു. ഒന്നുമില്ല, ഇനി ഞാനവിടെ ചെന്ന് അത് മല്ലിയേക്കും ഭർത്താവിനൊരു ഭാരാവണ്ട. സന്തോഷമായില്ല അമ്മേ. എന്റെ അച്ഛനെ അമ്മയെ അനുവിനെയൊക്കെ വിട്ടുപോകാൻ എനിക്കിഷ്ടണ്ടായിട്ട. അയ്യേ, അറിയ
0: ഇത്രയുള്ളൂ മനുഷ്യരൊക്കെ. ജീവിത പ്രാരാബ്ദങ്ങളിൽ മുങ്ങിപ്പോകുന്ന സ്നേഹപ്രകടനങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് പൊടിതട്ടിയെടുത്താൽ മാതാപിതാക്കൾക്ക് നമ്മളോടുള്ള വാത്സല്യം എത്രമാത്രമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കും. മുൻപോട്ട് തുടർന്ന് ജീവിക്കുവാനുള്ള ഏറ്റവും വലിയ പ്രചോദനമായിരിക്കും അത്. നമ്മുടെ പ്രശ്നങ്ങൾക്കിടയിൽ അവരെ കാണാനും ഒന്ന് നോക്കാനുമൊക്കെ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അങ്ങനെ പൂനെയിലേക്കുള്ള യാത്ര വേണ്ട എന്ന് വെച്ചിരുന്നപ്പോഴാണ് സതീശനിൽ നിന്ന് തന്നെ ഇന്ദുവുമായുള്ള അയാളുടെ പ്രണയബന്ധം അച്ഛൻ കെ നായർ അറിയുന്നത്. അയാൾ ഉടനടി ഗോപിമാഷിന്റെ അടുക്കൽ ചെന്ന് ദേഷ്യപ്പെട്ടു. കെ നായരുടെ മകൾക്ക് വരുന്ന കല്യാണാലോചനകളെല്ലാം തന്റെ മകൻ കാരണമാണ് മുടങ്ങിപ്പോകുന്നതെന്നറിഞ്ഞപ്പോൾ അയാളുടെ നെഞ്ചു പിടഞ്ഞു. ഉടനടി അയാൾ വീട്ടിലേക്ക് തിരിച്ചു. സതീശൻ വീട്ടിലുണ്ടായിരുന്നു. ഗോപിമാഷ് സതീശനെ അടിച്ചു, കുറെ വഴക്കു പറഞ്ഞു. സതീശന് ഇന്ദുവിനെ ഇഷ്ടമാണെന്ന് അങ്ങനെ വീട്ടിലും അറിഞ്ഞു. ഇന്ദുവിനും കിട്ടി അച്ഛനിൽ നിന്ന് കുറെ ശകാരം. പെട്ടെന്നുള്ള വിഷമത്തിലും ദേഷ്യത്തിലും സതീശനെ അടിച്ചതും വഴക്കു പറഞ്ഞതുമൊക്കെ ഗോപിമാഷിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അയാൾ കെ നായരെ കാണാനിറങ്ങി.
5: എന്താ മാഷേ?
4: എനിക്ക്

0: സംസാരിക്കാനുണ്ടായിരുന്നു.
1: കാശിന്റെ കാര്യമാണ് ആ പരിപാടിയൊക്കെ ഞാൻ നിർത്തി. ഇനി 10 പൈസ ഒരുത്തരം ഞാൻ കൊടുക്കുന്നില്ല. പിന്നെന്ത് കാര്യ നമ്മൾ തമ്മില്?
0: ഇത് ഒരു പേഴ്സണൽ കാര്യ. നമുക്കൊരു 5 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചൂടെ?
1: ഇരിക്കാനൊന്നും നേരമില്ല, ഞാൻ ഒരിടത്തേക്ക് പുറപ്പെടാൻ നിൽക്കുക. എന്തെങ്കിലും പറയാനുണ്ടേ പറയ.
0: അല്ല, സതീശൻ ചെയ്ത കാര്യങ്ങള് ഞാൻ ന്യായീകരിക്കല്ലേ. അത് വിവരക്കേടുകൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ, പക്ഷെ അതൊക്കെ മറന്നിട്ട് വേണം നമ്മൾ തമ്മിൽ സംസാരിക്കാൻ.
1: ഭാഷയെ കണാ ഗുണ ഒന്നും പറയണ്ട. പറയാണെന്ന് എന്താ വെച്ചാൽ ചുരുക്കങ്ങൾ പറയുക, എനിക്ക് ചെറുതുണ്ട്.
0: എന്നാ പിന്നെ നമുക്ക് നാളെ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോ
1: പറയാണെന്ന് ഇപ്പൊ തന്നെ പറയുക. നാളെ ഒന്നും എനിക്ക് സൗകര്യം ഉണ്ടാവില്ല.
0: സത്യത്തില് ഞാൻ ഇപ്പോഴാ അറിയുന്നത് കുട്ടികളും തമ്മിൽ സ്നേഹത്തിലാണെന്ന്.
1: കുട്ടികള്? ഏത് കുട്ടികള്?
0: സതീശനും ഇന്ദു.
1: എന്നാലും പറഞ്ഞു, നിങ്ങളുടെ മോനുണ്ടാവും, എന്റെ മോൾക്ക് അതിനൊന്നും ഇല്ല.
0: വാസുദേവ ചെറുപ്പക്കാരാണ്, അവര് മറ്റു ചേർച്ചകളൊന്നും ആലോചിക്കില്ല. മനസ്സുകൊണ്ട് അവരടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് അകറ്റണോ?
1: പിന്നെന്താ ചെയ്യേണ്ടതെന്ന് മാഷ് പറ.
0: സതീശന് ഇപ്പോ ജോലിയൊന്നും ഇല്ലെങ്കിലും ജോലി കിട്ടാണ്ട് പറ്റില്ലല്ലോ. ഇന്ദുവാണെ പഠിക്കും, പഠിപ്പ് കഴിയുമ്പോഴേക്കും അവന്റെ നിലയിലാവും, അപ്പൊ നമുക്ക് ആലോചിച്ചൂടെ.
1: എന്ത്?
0: അവരുടെ വിവാഹം.
1: ഓഹോ, അങ്ങനെ അഭിനന്ദിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ്, നല്ല മോഹം. ഗോപിമാഷേ, എന്റെ മോൾക്ക് ലോകത്തിൽ ഒരു ചെക്കനെ കിട്ടിയില്ലെങ്കിൽ പിച്ചയെടുക്കാൻ വരണ ഒരു തെണ്ടിക്ക് ഞാൻ കൊടുക്കും. എന്നാലും നിങ്ങളുടെ മോന് ഞാൻ കൊടുക്കില്ല, അത്രക്കിഷ്ട എനിക്ക് അവനെ. മാഷ് പോയിട്ട് ഞാൻ പോണോ അല്ലെങ്കിൽ ഞാൻ പോയിട്ട് മാഷ് പോണോ?
2: ഗോപി മാഷക്ക് പണയേ കുറവുള്ളൂ, എവിടെയും തലയുയർത്തി നിന്നിട്ടുള്ളൂ
0: അയാളുടെ മുന്നില്.
3: നിങ്ങൾക്ക് അറിഞ്ഞൂടെ അയാളുടെ സ്വഭാവം, പിന്നെ എന്തിനാ പോയേ?
2: ആ നീ തന്നെ ചോദിക്കണോ അത്? അച്ഛൻ ദുഷ്ടനാ,
0: ഇവരുടെയൊക്കെ കണ്ണീര് കണ്ട അങ്ങനെ വളർത്തിയത്. മുതിർന്നേ പിന്നെ കൈയെടുത്ത് അല്ലിട്ടില്ല. പോവോ?
3: അത് സാരല്ല, അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ.
2: അച്ഛാ, അത് അവന് മനസ്സിലാവില്ലല്ലോ.
0: വരണ്ട്. അച്ഛൻ കേക്കനാരുടെ വീട്ടിൽ പോയിരുന്നോ?
2: എന്താ?
0: അച്ഛൻ ആരുടെ മുമ്പിലും താഴരുത്.
2: ഓ, എനിക്ക് തലയുർത്തി പിടിക്കാനുള്ള കാര്യങ്ങളാണല്ലോ നീ ഉണ്ടാക്കണത്.
0: അയാൾ അച്ഛനെ കളിയാക്കിയോ?
2: എടാ, അയാൾ പറഞ്ഞില്ല എന്താ തെറ്റ്? ഒരു ജോലിയും പണിയില്ലാണ്ട് കണ്ട പീഡിയത്തിന് ഇറങ്ങി നടക്കുന്നവന് അയാളുടെ മോളെ കൊടുക്കണോ? പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് പ്രേമിച്ചാ പോരാ, ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റാനുള്ള കഴിവുണ്ടാവണം. അതില്ലാത്തവന് അതിന് പോകരുത്.
3: മതി അവന് വഴക്ക് പറഞ്ഞത്.
2: നീയാണ് വഷളാക്കണേ. ഞാനേ ഒരു ഹെഡ്മാഷ, അത് ആലോചിക്കാനുണ്ടോ? പോവോ? ഇല്ല, എനിക്ക് എന്റെ മക്കളെ മര്യാദയ്ക്ക് വളർത്താൻ പറ്റണില്ലെങ്കിൽ പിന്നെ എങ്ങനെ കണ്ടോന്റെ കുട്ടികളെ നേരെയാക്കണേ? ഇവൻ ഇവന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തയുണ്ടോ? എന്തിനാടാ കണ്ട പെൺകുട്ടികളുടെ ജീവിതം പാഴാക്കണേ?
3: സാരമില്ലടാ, അച്ഛൻ മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ.
0: ഞാനൊരു മനുഷ്യനല്ലേ അമ്മേ, മനസ്സെനിക്കുണ്ട്.
4: എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റ്, എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് ഇന്ദു സതീശനായി ഒരു കത്തയക്കുന്നത്. ഗുരുവായൂരിൽ നിന്നുമുള്ള കല്യാണാലോചന ഉറപ്പിച്ചു, അടുത്തയാഴ്ച നിശ്ചയമാണ്. അതിനു മുൻപ് ഇന്ദുവിനെ അവിടെ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോകാൻ സതീശൻ ചെല്ലണമത്രേ. ജോലിയില്ലാത്തതിന്റെ അപകർഷതാബോധം അയാളെ വല്ലാതെ ബാധിച്ചിരുന്നു. വിളിച്ചിറക്കിക്കൊണ്ടുവന്നാൽ അവളെ എങ്ങനെ നോക്കും? ആ യാഥാർത്ഥ്യത്തിന് മുൻപിൽ അയാളുടെ ഇഷ്ടങ്ങളെ ത്യജിക്കാൻ സതീശൻ തയ്യാറായി. പിറ്റേയാഴ്ച ഇന്ദുവിന്റെ വിവാഹവും ഉറപ്പിച്ചു. ആരോടും ഒന്നും മിണ്ടാതെ വീട്ടിലൊരു മൂലയിലേക്ക് സതീശൻ ഒതുങ്ങിക്കൂടി. സതീശനെ കാണാൻ ഇന്ദു അയാളുടെ വീട്ടിലെത്തി.
3: ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എനിക്കറിയണം. എന്നെ വേണ്ടെന്ന് വെച്ചോളൂ, പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം.
0: അച്ഛനും അമ്മയൊക്കെ, നീ വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത്.
3: അച്ഛനും അമ്മയൊക്കെ എനിക്കുണ്ട്, അവര് ഞാൻ എത്ര വേദനിപ്പിച്ചെന്നറിയോ? ഇപ്പോഴും എത്ര ബുദ്ധിമുട്ടിട്ടാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയെന്നറിയോ?
0: ഒക്കെ എനിക്കറിയാം. ഞാൻ പറയണേ നീ ഒന്ന് മനസ്സിലാക്കണം. നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു, ശരിയാണ്.
3: അതെങ്കിലും സമ്മതിച്ചുല്ലോ, എന്നിട്ട് ഒരു തുണ്ട് കടലാസിൽ എഴുതി വാചകത്തെ കഴിഞ്ഞില്ലേ? സ്നേഹം.
2: എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിക്കണം.
3: എന്റെ അവസ്ഥ എന്താ മനസ്സിലാക്കാ?

0: അച്ഛനെ അമ്മയും എല്ലാരും വെറുപ്പിച്ചു.
1: എന്നാലും നല്ലൊരു ജീവിതമാണല്ലോ നിനക്ക് ഉണ്ടാവുന്നത്, അത് മതി എനിക്ക്.
0: ഓ, നല്ല ജീവിതം നാണല്ലേ സതിച്ചേട്ട. എന്റെ സ്നേഹം മുഴുവൻ പിടിച്ചു വാങ്ങിയിട്ട് ഏതോ ഒരുത്തന്റെ കൂടെ എന്നെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ ഒരു പള്ളിയിൽ അച്ഛനെ പോലെ സംസാരിക്കുന്നു. എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. എന്താ മിണ്ടാത്ത, ഒക്കെ അഭിനയായിരുന്നു അല്ലേ?
1: പറഞ്ഞോളൂ, എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം.
0: ഇല്ല, ഞാൻ പോന്നപ്പോ എന്നെ പറഞ്ഞു സതീശനെ കണ്ട് സംസാരിക്കാൻ പറ്റിയ ഇന്ത് വെച്ച് പിന്നെ തിരിച്ചയക്കില്ല എന്ന്. അവൾ എത്ര മണ്ടി, ഞാനും അത് ഞാനും അങ്ങനെ മോഹിക്കാതിരുന്നില്ല. ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ്, നിന്നെ ചിലപ്പോ കാണില്ല. കുറെ കത്തുകളും ഫോട്ടോകളും എന്റെ അടുത്തുണ്ട്, നശിപ്പിക്കാൻ പറ്റണില്ല. എമ്മയുടെ കൊടുത്തേക്കാം, സൗകര്യം പോലെ വാങ്ങണം. ഇപ്പോ ഒരു പ്രാർത്ഥനയുള്ളൂ, മറക്കാൻ പറ്റണേന്ന്.

0: സ്നേഹിച്ച പെണ്ണിന്റെ കണ്ണുനീർ അയാളുടെ മനസ്സിനെ മരുഭൂമിയാക്കി. ഒന്ന് തുറന്നു സംസാരിക്കുവാൻ പോലും ആരുമില്ലാതിരുന്ന സതീശൻ അയാളുടെ വിഷമങ്ങൾ വരികളാക്കി പാടി. അയാൾക്ക് മനസ്സിലായില്ലെങ്കിലും അയാളെ മനസ്സിലാക്കുന്ന ഒരാൾ അയാൾക്കരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഗോപിമാഷ് മകനെ വാത്സല്യപൂർവം ചേർത്തു പിടിച്ചു.
1: നീ ഇത്ര പാവമായി പോയല്ലടാ, പെണ്ണുങ്ങളെ പോലെ കരയാണ്ട് പോയവളെ വിളിച്ചോടാ.
2: ഞാൻ പരിഹസിക്കുക
1: പരിഹസിക്കേ, ഒരാൾക്കുണ്ണാനുള്ള ചോറുകൂടി വേണമെന്നല്ലേ ഉള്ളൂ, അത് അച്ഛൻ അധ്വാനിക്കുന്നുണ്ട്.
2: വേണ്ട, സാരമില്ല, ഞാൻ മറന്നോളാം, എല്ലാം മറന്നോളാം.
1: ഡാ, വെണ്ണം വരുമ്പോ പലതും പറയും, ഒന്ന് വെച്ച് നിന്റെ വേദന അച്ഛന് മനസ്സിലാവില്ല എന്നാ. ഗോപിമാഷിന്റെ മകൻ ഒരു പെൺകുട്ടിയെ മോഹിപ്പിച്ചു വഞ്ചിക്കരുത്.
0: അച്ഛൻ പകർന്നു നൽകിയ ആ കരുത്തിൽ പിറ്റേന്ന് ഇന്ദുവിനെ അയാൾ വിളിച്ചിറക്കി കൊണ്ടുവന്നു. ഗോപിമാഷിന് ഒരു സങ്കടം മാത്രം, ആ കെ നായർ ഇതെങ്ങനെ സഹിക്കും? തനിക്കും ഒരു മകൾ ഉള്ളതല്ലേ, അവൾ അയാളെ ധിക്കരിച്ചാൽ എത്രമാത്രം അയാൾ വിഷമിക്കും. സതീശനും ഇന്ദുവും അങ്ങനെ പുതിയ ജീവിതത്തിലേക്ക് ഒരുമിച്ച് കാലെടുത്തു വെച്ചു. സതീശന്റെ അച്ഛനും അമ്മയും ഇന്ദുവിനെ പൊന്നുപോലെ നോക്കുമെന്ന് അവൾക്കും ഉറപ്പായിരുന്നു. മുൻപോട്ടെങ്ങനെ എന്നൊരു പരിഭ്രാന്തി എല്ലാവർക്കും ഉണ്ടായിരുന്നു. അമ്മ ഇന്ദുവിന് രണ്ടു മൂന്ന് സാരികൾ തൽക്കാലത്തേക്ക് കൊടുത്തു. അച്ഛന്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കുന്നതാണ് അച്ഛന് താൽപര്യവും തൃപ്തിയും. അതുകൊണ്ടാണ് ഇന്ദു കൊണ്ടുകൊടുത്ത കാപ്പി ഗോപിമാഷ് വാങ്ങാതിരുന്നത്. ഇന്ദുവിനെ അത് പറഞ്ഞു മനസ്സിലാക്കാൻ സതീശനുമുണ്ടായിരുന്നു. ഇന്ദുവിന്റെ ഒരു വള വിൽക്കണമെന്നും സതീശനോടായി ഇന്ദു പറഞ്ഞു. അവൾക്കുള്ള അത്യാവശ്യ ചില സാധനങ്ങളൊക്കെ വാങ്ങാൻ മറ്റെന്താണ് മാർഗം? ഇന്ദുവും സതീശനും കൂടി അങ്ങനെ ടൗണിലേക്ക് ഇറങ്ങി.
3: ഹലോ, എന്താ ആലോചിക്കണേ? അത് അലീച്ച് കളയണ്ട, കഴിക്കുന്നേ.
4: ഇന്ദു, നിനക്ക് എന്നോട് എന്താ തോന്നുന്നത്? സഹതാപോ അതോ പുച്ഛോ? എനിക്കെന്നോട് പുച്ഛം തോന്നി. നാടിനും ഗുണമില്ല, വീടിനും ഗുണമില്ല, ഇപ്പതാ നിന്റെ ജീവിതവും നാശാക്കി.
3: സതീശേട്ടാ, നീ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. ഞാനില്ല.
4: ഇന്ദു,
3: വേണ്ട,
4: നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ ഒരു ഐസ്ക്രീം വാങ്ങിത്തരാൻ പോലും ഇതില്ല, അതും അച്ഛനോട് ചോദിക്കണം, അല്ലെങ്കിൽ നിന്റെ സ്വർണം വിൽക്കണം.
3: വെറുതെ ആലോചിച്ച് ആലോചിച്ച് മനസ്സ് നീറ്റ, ഒക്കെ ശരിയാവും. ഇത് നമ്മുടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ യാത്രയാ, എന്തിനാ എന്റെ രസം കളയണേ? ഈ സതീശന്റെ തമാശയൊക്കെ എവിടെ പോയി? എത്ര എന്നെ ചിരിപ്പിച്ചിട്ടുള്ളത്!
4: അതൊക്കെ ഒരു അഭിനയം, ഉള്ളിലെ വിഷമങ്ങള് വേറാരും അറിയണ്ടല്ലോ.

0: ഇപ്പൊ അതിനും പറ്റണ്ടായി. ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്ന തമാശയും പറയട്ടെ.
1: എന്താ പറയും?
0: ഈ ഭൂമി എന്നിട്ട് പെട്ടെന്ന് കുലിഞ്ഞ, എന്നിട്ട് ആ ഡാമൊക്കെ പൊട്ടിത്തകർന്ന് ഒരു പെരുവെള്ളപ്പാറ്റില് നമ്മൾ രണ്ടാളങ്ങോട് ഒഴുകി പോവ.
1: നല്ല തമാശ. ഈ സതീശേട്ടൻ എന്താ? നമുക്ക് പോവാം.
2: അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സതീശൻ തന്റെ പഴയ സുഹൃത്ത് ഗോപാൽ

0: കളിചിരികളുമൊക്കെ പങ്കുവയ്ക്കവേ ഗോപാലകൃഷ്ണൻ ഇരുവരെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ഗോപാലകൃഷ്ണന്റെ വീട്ടിലെത്തി.
1: എം എസ് സിക്ക് ക്ലാസ് കിട്ടണ്ടായപ്പോ മനസ്സ് ചത്തു. എൽ എൽ ബിക്ക് പോണോന്ന് ആലോചിച്ചു. നമുക്ക് പറ്റിയ പണിയല്ല. ബി എഡിന് പോയതും താല്പര്യം ഉണ്ടായിട്ടല്ല, അച്ഛന് നിർബന്ധം. പിന്നെ വലിയ കാശയിലൊന്നുമില്ലല്ലോ.
2: ഇവളോട് ഇത്തിരി വെള്ളം ചോദിച്ചിട്ട് നീ എന്ത് പണിയായി കാട്ടണേ? അതങ്ങ് കാട്ടണ
3: മതി, ഞങ്ങക്ക് വീട്ടിൽ പോണ്ടതാ.
2: വീട്ടിൽ പോയിക്കോ, ഞാൻ തടയുന്നില്ലല്ലോ.
1: അതല്ലടാ അച്ഛൻ.
2: ഓ, നിന്റെ അച്ഛനെ കൊണ്ട് വലിയ ശല്യമാണല്ലോ.
1: ഞാൻ കഴിച്ചാ പിന്നെ വീട്ടിൽ പോവാറില്ല, ക്ലബ്ബിൽ കിടക്കും.
3: ഇനി മതി ഇട്ടോ കഴിച്ചത്?
1: എടീ, ഞാൻ കഴിക്കുന്നില്ല. അതാ നീ പോയ്യോ.
2: മിനറൽ വാട്ടർ തീർന്നോ?
4: അത് ഇന്നലെ തീർന്നു.
2: ഒക്കെ നീ കുടിച്ചു തീർത്തു കാണും.
3: അതെ, അദ്ദേഹം കൊടുക്കണ്ടോ, ആ കുട്ടിക്ക് ഇഷ്ടല്ല.
2: നീ ഓടിയോടുന്നു. എന്റെ അച്ഛനായിരുന്നടാ അച്ഛൻ. കള്ളു കുടിച്ച് നാല് കാലം വെച്ചെന്നാലും അച്ഛൻ ഒരൊറ്റ കാര്യം മാത്രമേ പറയൂ, മോനെ ഗോപാലകൃഷ്ണ കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം, കരക്കാരുടെ മേക്കിട്ട് കയറരുത്, വാള് വെച്ച് കളയരുത്. എന്ന് വെച്ചാൽ കാശ് കൊടുത്ത് കുടിച്ചത് വയറ്റിൽ തന്നെ കിടക്കണം. നല്ലവനായിരുന്നടാ എന്റെ അച്ഛൻ. വെള്ളം കുടിച്ചു കുടിച്ചാ ചത്തെ. ലിവറില്ല, സെയിൽ ടാക്സിലായിരുന്നതുകൊണ്ട് ഇഷ്ടംപോലെ കിട്ടും. 14 ദിവസം കിടന്ന കിടപ്പില്, വീട്ടോ മൂത്രമൊക്കെ ഞാനാ എടുത്തെ. മരിക്കാൻ നേരത്ത് എന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കിയിട, അത്ര സ്നേഹത്തോടെ ആരും എന്നെ നോക്കിയിട്ടില്ല. സാരല്ല, അതുകൊണ്ടെന്താ, എനിക്കൊരു ജോലി കിട്ടി.
1: അച്ഛന്റെ ജോലി തന്നെയാ നിനക്ക് കിട്ടിയത്?
2: പിന്നല്ലാണ്ട്? പ്രീ ഡിഗ്രി 4 കുത്തിയിട്ട് പൊങ്ങാത്ത ഞാൻ ടെസ്റ്റ് എഴുതി പാസ്സാവോ? ഇക്കാലത്ത് ജോലി കിട്ടണമെങ്കിൽ നല്ല മിടുമിടുക്കനാവണം, അതല്ലെങ്കിൽ കൊടുക്കാൻ നല്ല കാശുണ്ടാവണം, അതും അല്ലെങ്കിൽ എന്റെ അച്ഛനെ പോലെ സർവീസിലിരിക്കുമ്പോ ചാവണം. എന്ന് വെച്ച് അച്ഛന്മാരെ കൊല്ലാൻ പറ്റൂ. ഇക്കാലത്ത് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമില്ല. പിന്നെ കിട്ടുകയാണെങ്കിൽ എന്റെ ഡിപ്പാർട്ട്മെന്റിലോ പോലീസിലോ ഒക്കെ കിട്ടും. നല്ല കൈപിടി കിട്ടിയ
0: ആ രാത്രി തന്നെ രണ്ടാളും അവിടെ നിന്ന് തിരിച്ചു. വീടിനടുത്തുള്ള വഴിയിലെത്തിയപ്പോഴേക്കും ഗോപിമാഷ് അവരെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു.
1: അഹങ്കാരത്തിന്റെ അതിരുണ്ട്. ഈ കുട്ടിയെ കൊണ്ട് പാതിരാത്രി വരണി എവിടെ തന്നെയായിരുന്നു?
5: അല്ല, എന്റെ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോ അവന്റെ വീട്ടില്.
1: ഓ, അവിടെ എത്തിയോ കൂട്ടുകാർ?
2: കൂട്ടുകൂടി കൂട്ടുകൂടി ഇത്രത്തോളായി,
1: കുറെ കൂട്ടുകാർ. നീ എന്ത് തോന്നിയാസിന് നടന്നു? ഈ കുട്ടിയെ കൂട്ടണോ? അന്തസ്സിൽ നല്ലൊരു കുടുംബത്തിൽ ജീവിച്ചിരുന്ന കുട്ടിയായത്, അത് മറക്കണ്ട. നടക്ക്.
3: ഞങ്ങള് കുറച്ച് സാധനങ്ങൾ വാങ്ങി ഉടനെ തിരിച്ചു വരാന്ന് വെച്ചാ പോയത്.
1: എന്ത് സാധനങ്ങള്?
3: എനിക്ക് കുറച്ച് സാരിയും ബ്ലൗസും ഒക്കെ.
1: അതെന്താ എന്നോട് പറയണ്ടിരുന്നേ? എങ്കിൽ പിന്നെ ഞാൻ വാങ്ങില്ലായിരുന്നല്ലോ.
3: അച്ഛനും വാങ്ങിയോ?
1: വെറുതെ എന്റെ കാശ് കളഞ്ഞു. ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടാവോന്നറിയില്ല, എനിക്ക് നന്നെന്ന് തോന്നി വാങ്ങി. വാങ്ങലൊക്കെ ഇനി 6 മാസത്തേക്കേ ഉള്ളൂ, അത് കഴിഞ്ഞാ കഴിഞ്ഞു. ജനുവരിയില് ഞാൻ റിട്ടയർ ആവുക.
0: ഇനി 6 മാസം കൂടിയേയുള്ളൂ അച്ഛന് ജോലി. ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ സതീശന്റെ ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് തൊട്ടിയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടി കെട്ടിയ കയർ വിട്ടുപോയിരിക്കുന്നത് സതീശന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതേസമയത്ത് അനിത തലകറങ്ങി വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയ വിവരം പറയാൻ അനിതയുടെ സ്കൂളിലെ സിസ്റ്റർ വീട്ടിലെത്തി. അനിതയുടെ ഹാർട്ടിന്റെ ഒരു വാൽവിന് തകരാറുണ്ട്. അതിനായുള്ള ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് ഡോക്ടർ അറിയിച്ചു. പണം എവിടെ നിന്ന് സമാഹരിക്കുമെന്ന് സതീശന് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ഗോപിമാഷ് വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കാൻ തീരുമാനിച്ചു. അതാകുമ്പോൾ PF തുക പെട്ടെന്ന് കിട്ടുമല്ലോ. എങ്ങനെയും ഓപ്പറേഷൻ നടത്തണം, ബാക്കിയൊക്കെ വിധി പോലെ. ഇതിനിടയിൽ ജയശ്രീയുടെ കത്തും വന്നു. പ്രേമചന്ദ്രന്റെയും അമ്മയുടെയും വഴക്കും ഉപദ്രവവും കാരണം

0: അടുത്തു അത്രേ. ഒന്നിനു പുറകെ ഒന്നായി ബാധ്യതകളുടെ ഭാരം താങ്ങാനാവാതെ സതീശൻ വിഷമിച്ചു. ഗോപിമാഷിന് എന്തെങ്കിലുമൊക്കെ വഴി കണ്ടെത്തിയല്ലേ മതിയാകൂ. ഇന്ദു അവളുടെ വീട്ടിൽ ചെന്ന് കുറച്ചു പണം കടമായിട്ടെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു.
1: ആ വിളി വേണ്ട, എനിക്കൊരു മോളേ ഉള്ളൂ, അവളകത്തുണ്ട്. വന്ന കാര്യം എന്താണെന്ന് വെച്ചാ പറയും.
2: എനിക്ക് കുറച്ച് പണം വേണം, 100,000 രൂപ.
1: 100,000 രൂപയോ?
2: കടമായിട്ട് തന്നാ മതി.
1: അയ്യേ, ഞാൻ ആർക്കും കടം കൊടുക്കാറില്ല.
2: പലിശ തരും.
1: പലിശയോ? എന്നിട്ട് എവിടുന്ന് എടുത്തിട്ട് തിരിച്ചു തരും? ഞാൻ അങ്ങനെ വരണോർക്കും പോണോർക്കും ഒന്നും പലിശക്ക് കൊടുക്കാറില്ല. മുതലും പലിശയും കൃത്യമായിട്ട് തരാൻ പാങ്ങുള്ളവർക്കെ കൊടുക്കൂ.
2: എന്ത് കഷ്ടം നിങ്ങൾ ഈ കാട്ടനെ, അവളെ അകത്തേക്ക് വിളിക്കേ.
1: ഞാൻ ജീവിച്ചിരിക്കുമ്പോ തൊട്ടാവില്ല. പോകഞ്ചം കൊള്ളി പുറത്ത്, നിനക്ക് മോളെ വേണേ കൂടെ ഇറങ്ങിപ്പാം. എന്താണീ വിടാനോ പഠിത്തം?
2: ഏതായാലും നമ്മളെ കാണാൻ അവള് വന്നില്ലേ?
1: വന്നത് കാശിന്. സ്ത്രീധനം ചോദിച്ച് നിന്റെ സ്വത്ത് വേണമെങ്കിൽ കേസ് കൊടുക്കട്ടെ, ഞാൻ കോടതി കൊടുക്കാം.
2: സ്വത്തൊന്നും എനിക്ക് ആവശ്യമില്ല. സതീശേട്ടന്റെ പെങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ വേണം, അതിനാ ഞാൻ ചോദിക്കണേ.
1: ചികിത്സിക്കാൻ കാശില്ലെങ്കിൽ ഒരു കാലടിച്ചിട്ട് വീട് വീടാന്തരം തട്ടട്ടെ, കിട്ടും. എന്തോ
3: മോളെ,
2: സതീശേട്ടനോട് പറയരുതച്ചാ.
3: നീ വരരുതായിരുന്നു.
2: സതീശേട്ടന്റെ വിഷമം കണ്ടപ്പോ.
3: സാരില്ല, വാ.
1: ഓഹോ, പറഞ്ഞയച്ചിട്ട് പുറത്ത് നിൽക്കുകയായിരുന്നു.
3: കേക്കെ, നിങ്ങൾക്ക് പണമുണ്ട്, എനിക്കതില്ല. ഞാനത് കൂട്ടി വെച്ചില്ല, കൊടുത്തു. ചോദിച്ചവർക്കൊക്കെ കൊടുത്തു, കയ്യിലില്ലേലും വാങ്ങിക്കൊടുത്തു. അതുകൊണ്ട് നിന്റെ കുട്ടികൾക്ക് ഒന്നും ഇല്ലാണ്ടായി. എന്ന് വെച്ച് തെണ്ടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ കുട്ടികൾക്ക് പണമല്ല കൊടുക്കണേ, സ്നേഹ. ഈ ജീവിതം ഞങ്ങളെ മാനിക്കണ്ട, അപമാനിക്കരുത്.
0: തിരികെ വീട്ടിലെത്തിയ ഗോപിമാഷ് സതീശനെ സമാധാനിപ്പിച്ചു. അനിതയുടെ ഓപ്പറേഷനും ജയശ്രീയുടെ സ്വർണത്തിനുമായുള്ള കാശൊക്കെ ഗോപിമാഷിന് കിട്ടും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് മാഷിനും ഒരു പിടുത്തമില്ല. ഗോപിമാഷ് എന്തായാലും മറ്റു പണികൾക്കായി പറമ്പിലേക്കിറങ്ങി. വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന തൊട്ടി താഴെ വീഴുന്ന ഒച്ചയും കൂടെ ഗോപിമാഷിന്റെ കരച്ചിലും കേട്ടാണ് എല്ലാവരും പറമ്പിലേക്ക് ഓടിയെത്തിയത്.

0: അയ്യോ, അച്ഛൻ എന്താ പറ്റിയേ? എന്റെ ഈശ്വരാ,
1: വീണ എന്തിനാ? ഒന്നും പറ്റിയില്ലല്ലോ, കയറ് പൊട്ടിയതാ.
0: കയറ് പൊട്ടിയിരുന്നത് കെട്ടിയില്ലേടാ നീ?
2: അത് ഞാൻ കെട്ടിയതാ.
1: ഇതൊക്കെ ചെയ്ത് വശം വേണം. ആ കഴിഞ്ഞേനെയല്ലേ ഓ നടുവരങ്ങി എന്നാ തോന്നുന്നത്. സാരില്ല, കുഴപ്പമൊന്നുമില്ല. ഏതായാലും വേറെ ആരും കേറാണ്ടിരുന്നു ഭാഗ്യായി.

0: അതിന് നടുവേദനയൊന്നുമില്ല.
1: ഇല്ല, കുഴമ്പ് വരട്ടെ, ആവി പിടിച്ചപ്പോ ആശ്വാസമുണ്ട്.
0: ഓഹ്, ഭാഗ്യം.
1: ആരുടെ?
0: എല്ലാവരുടെയും.
1: സതീശേട്ടൻ കയറി കെട്ടാൻ മറന്നതോ? ഇല്ലെങ്കിൽ
0: കയറി ഞാൻ കെട്ടി. ശരിയായിട്ടുണ്ടാവില്ല, പക്ഷേ കെട്ടി. സത്യം
1: കെട്ടിയത് ഈ കയറുണ്ടെന്നല്ലേ. എന്തിനായിരുന്നു അന്ന് കണ്ട കൂട്ടുകാരനെ പോലെ? അതായിരുന്നു മോഹം. വേണ്ട, ഇത്ര നിരാശയുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അവസാനിപ്പിച്ചൂടെ നമ്മുടെ ജീവിതം.
2: കുറ്റബോധത്തിന്റെ ബാണ്ടക്കെട്ട് സതീശനെ വലിഞ്ഞു മുറുകി. അച്ഛന്റെ അപകടത്തിനു പിന്നിൽ താനാണെന്ന് മനസ്സിലായോ എന്ന് അയാൾക്ക് തോന്നാതിരുന്നില്ല. എന്തായാലും അപകടമൊന്നും പറ്റാതെ ഗോപിമാഷ് ആ വീഴ്ചയിൽ നിന്നും രക്ഷപ്പെട്ടു വന്നു. സതീശൻ ജോലി അന്വേഷണം തുടരുകയും ചെയ്തു. ഇത്തവണ പാലക്കാട് പോയത് വെറുതെ ആയില്ല. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവായി അയാൾക്ക് ജോലി

0: ലഭിച്ചുവെന്ന് സതീശൻ വീട്ടിൽ അറിയിച്ചു. സന്തോഷത്തോടെ ആ വിവരം അമ്മയെ അറിയിക്കാൻ ചെന്നതാണ് സതീശൻ. വീട്ടിൽ ചെന്നപ്പോൾ അമ്മയെ കാണാനില്ല. ഇറങ്ങി നോക്കിയപ്പോൾ തൊടിയിൽ തലകറങ്ങി വീണുകിടക്കുന്നു. അന്ന് അവരുടെ ജീവിതത്തിലെ വിളക്കണഞ്ഞു.
1: അയ്യനെ കൊണ്ട് തോറ്റു, നിന്റെ തള്ളൽ എവിടെ പോയി ചത്തിടക്ക? എന്താടാ എന്താടാ എങ്ങടെ പോയിന്ന്? പോവുകേ പത്മേ. എന്നെ ചതിച്ചുല്ലേ? ഇന്ന് എന്റെ മക്കളെ വിട്ട് പോയി ഇല്ലടി.
2: എന്നെ വിഷമിപ്പിക്കരുത് അച്ഛ. അനുണ്ട് സുഖമില്ലാത്തതാ, അവൾക്കിത് താങ്ങാൻ പറ്റില്ല. നമ്മൾ സൂക്ഷിക്കണം, സഹിക്കണം, സഹിച്ചല്ലേ പറ്റൂ.
1: എനിക്കൊന്നും കേക്കണ്ട, എനിക്ക് ദേഷ്യടാ, എനിക്ക് ദേഷ്യ. ഇവളെ എനിക്ക് കാണണ്ട, വരുമ്പോ ഒരു കാപ്പി തരാൻ കൂടി ആരും ഇല്ലെന്ന് വെച്ചാ. എനിക്ക് ചൂടുള്ളൊരു കാപ്പി വേണോ?
2: കാപ്പി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചൂടാറിയിട്ടില്ല.
1: എനിക്ക് ഒന്ന് കിടക്കണം, നിന്റെ മുറിയിലൊന്ന് കിടന്നതാ ഞാൻ.
2: അച്ഛമ്മ
3: നല്ല ആളാ. ദീപാരാധനയ്ക്ക് അമ്മയും കുട്ടി വരാന്ന് പറഞ്ഞിട്ട് ഇപ്പളാ വരുന്നേ.
4: ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ഏട്ടൻ വരില്ല, അമ്മയും മുടക്കൂന്ന്. നാ പ്രസാദം.
2: ഏട്ടനൊരു കാര്യം പറഞ്ഞ മോൾ അനുസരിക്കോ? ഏട്ടൻ പറയുന്ന പോലെ കേക്കുവോ?
4: എന്തേട്ടാ?
2: നിന്റെ മനസ്സിനൊന്നും താങ്ങാനുള്ള കരുത്തില്ലെന്ന് പേടി ഏട്ടനെ. മോളേട്ടനെ വിഷമിപ്പിക്കരുത്, അച്ഛനെ വിഷമിപ്പിക്കരുത്, എല്ലാം സഹിക്കണം.
5: സതീശട്ടും പറയണ ഒന്നും മനസ്സിലാവണില്ല.
2: ഇനി അമ്മയില്ല നമുക്ക്, ഇനി വിശ്രമിക്കട്ടെ നമ്മളമ്മ.
0: ഭാര്യ പത്മാവതി ഇനിയില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ ഗോപിമാഷ് പാടുപെട്ടു. പുറത്തു കാണിക്കില്ലെങ്കിലും ഭാര്യയെ അയാൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഗോപിമാഷിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പെരുമാറി പരാതികളില്ലാതെ അയാളെ സ്നേഹിച്ച ഒരേ ഒരാൾ. നാളെ മുതൽ കിടക്കയിൽ അവൾ കിടക്കാറുള്ളിടത്ത് തണുത്തിരിക്കും. കുളിച്ചു തോർത്തുമ്പോൾ രാസ്നാദിപ്പൊടി ഇട്ടോ എന്ന് അന്വേഷിക്കാൻ ആരുമുണ്ടാകില്ല. കാപ്പിക്കും ദോശയ്ക്കും തോരാനിട്ട തുണികൾക്കും തേച്ചുവെച്ച വസ്ത്രങ്ങൾക്കുമൊക്കെ മറ്റൊരു ഛായയായിരിക്കും. അയാളുടെ ചിന്തകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സതീശൻ മുറിയിലേക്ക് കടന്നു.
2: ചടങ്ങുകള് നാളെ എപ്പോഴാ നടത്തണ്ടേ?
6: സുകുമാരനോട് ചോദിച്ചിട്ട് വേണ്ട ചെയ്യ, ഞാനില്ലേ ഒന്നിന്. എല്ലാം കഴിയുമ്പോ എന്നെ അറിയിച്ചാ മതി. ഒരാശയുണ്ട്, തെരി വൃത്തിയും വെളുപ്പുള്ള ഒരു മുണ്ടും ബ്ലൗസ് അവളെ ഉടുപ്പിക്കണം. അതിന് നല്ലതും വല്ലതും ഉണ്ടോ അവൾക്ക്?
0: എല്ലാവരെയും സാക്ഷികളാക്കി ചിതയിൽ തീ എരിഞ്ഞമർന്നു. ഇനി മുതൽ അങ്ങോട്ട് പലതും ഒറ്റയ്ക്ക് ചെയ്യാനും ഒറ്റയ്ക്കിരിക്കാനുമൊക്കെ എല്ലാവരും പഠിക്കേണ്ടിയിരിക്കുന്നു. അമ്മയുടെ മരണത്തോടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഇന്ദു ഏറ്റെടുത്തു. സതീശൻ എന്നും രാവിലെ ജോലിക്ക് പോകണം. അയാൾക്കായി ഉച്ചയൂണ് ഇന്ദു കൊടുത്തുവിടും. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്ന അയാളുടെ യഥാർത്ഥ ജോലി എന്താണെന്ന് ഒടുവിൽ ഗോപിമാഷ് കണ്ടെത്തി.
7: ഓജസ്സും തേജസ്സും നശിച്ച് അകാല വാർദ്ധക്യത്തിന് അടിമകളായവർക്ക് വേണ്ടി ഞങ്ങളുടെ കമ്പനി പ്രത്യേകം തയ്യാറാക്കിയ ആരോഗ്യ രക്ഷാമൃത ടോണിക്കാണ് ഐമോസ അമൃത ടോൺ.

0: കൈകാല് വേദന, കൈമുട്ട് വേദന, നട്ടല് വേദന, ബലക്ഷയം, ജര, നര, മുടി കൊഴിച്ചിൽ, പുളിച്ചു തികട്ടൽ, നെഞ്ചിരിച്ചൽ, ഉന്മേഷക്കുറവ്, ദഹനക്കുറവ്, മലബന്ധം. അങ്ങനെ ഇന്നത്തെ ഒരു ശരാശരി മനുഷ്യന് ശരാശരി ചെറുപ്പക്കാരനുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം പരീക്ഷിച്ച് നോക്കണമെന്നുള്ളവർക്ക് ദേ ഞങ്ങളുടെ കമ്പനി വക ഒരു റൗണ്ട്സ് സൗജന്യമായി നൽകുന്നുണ്ട്. ഈ സൗജന്യം ഏതാനും മണിക്കൂറുകൾക്ക് ഏതാനും നിമിഷങ്ങൾക്ക് മാത്രമാണ് സുഹൃത്തുക്കളെ. അരമണിക്കൂറിനുള്ളിൽ ഉന്മേഷം തോന്നുന്നു എന്ന് ഉറപ്പായാൽ നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി, നിങ്ങൾക്ക് വിതരണം ചെയ്യുവാൻ വേണ്ടി 2 ഡസനോളം അമൃതത്വം ഞങ്ങളുടെ കൈവശമുണ്ട്. 25 രൂപ വിലയുള്ള ഒരു കുപ്പി ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് 20 രൂപയ്ക്ക് നൽകിയാണ്. സുഹൃത്തുക്കളെ കഴിച്ചു നോക്കൂ, നല്ല രുചികരമാണ്, നല്ല മധുരമാണ്, മധുരമാണ്, മധുരമാണ്, നല്ല മധുരമാണ്. കഴിച്ചു നോക്കൂ.
1: ഒരു ബോട്ടിൽ എനിക്ക് വേണം. 20 രൂപ, ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ.

0: അച്ഛനോട് ക്ഷമിക്കണം. അച്ഛൻ ആഗ്രഹിച്ചൊന്നും നേടിത്തരാൻ കഴിയാത്ത മകനാണ് ഞാൻ. കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു, ബലമില്ല. ഇക്കണ്ട കാലത്രയും ജോലി തേടി അലഞ്ഞു, അതും കിട്ടിയില്ല. ഒടുവിൽ അച്ഛന്റെ ഔദാര്യത്തില്, അച്ഛന്റെ ചെലവില് ഒരു പെണ്ണിനെയും പോറ്റുന്നു. ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റണ്ടായി. അച്ഛനും ആനക്കേടുണ്ടാവാതിരിക്കാൻ ദൂരസ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ആരും അറിഞ്ഞിട്ടില്ല. എന്തൊക്കെ തികേടുകൊണ്ടാണ് ഞാൻ ഈ പണിയേണത്? വേറെ ഒരു വഴിയില്ല. ജോലിക്ക് വേണ്ടി ലോകത്തൊരു മകനെ ആലോചിക്കാത്ത കാര്യങ്ങൾ വരെ ഞാൻ ആലോചിച്ചു. എനിക്ക് മാപ്പ് വരണം.
1: എന്തിന്? നിന്നോട് ദേഷ്യപ്പെട്ടാ ഞാൻ നിൽക്കണെന്നാ കരുതിയേ? തരില്ല. നീ ചെയ്യണത് എന്തായാലും ഒരു ജോലിയല്ലടാ. ഗോപി മാഷ്ടെ മകൻ കക്കാനും മോഷ്ടിക്കാനും പോയില്ലെന്ന് ഉറപ്പാ അച്ഛന്. അച്ഛൻ ഒരു മാനക്കേടുമില്ല, അഭിമാനിയേ ഉള്ളൂ.

0: ചുണ്ടനക്കാതെ ചിരിക്കുകയും കണ്ണുനീര് പൊടിക്കാതെ കരയുകയും ചെയ്യുന്ന അച്ഛനെ ഒരുപക്ഷെ സതീശൻ ഒരിക്കൽ കൂടി തിരിച്ചറിയുകയായിരുന്നു അപ്പോൾ. പിറ്റേന്ന് രാവിലെ ഗോപിമാഷ് നേരത്തെ കഴിച്ച് ഒരുങ്ങി പുറപ്പെടാൻ തയ്യാറെടുത്തു. എങ്ങോട്ടേക്കാണ് ഇത്ര നേരത്തെയെന്ന് സതീശൻ ചോദിച്ചപ്പോൾ സുകുമാഷിനെ കാണാൻ ഇറങ്ങുകയാണെന്ന് മറുപടിയും കിട്ടി. ചിരിച്ചുകൊണ്ട് എല്ലാവരോടും സന്തോഷത്തോടെ യാത്ര പറഞ്ഞിറങ്ങിയ ഗോപിമാഷിനെ കുറിച്ച് പിന്നീട് സതീശൻ കേൾക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്തയായിരുന്നു. ഒരു ബസ്സിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണെന്ന വാർത്ത. ആശുപത്രിയിലേക്ക് ഓടിയെത്തിയ സതീശന് ലോകം ഇല്ലാതാവുന്ന പോലെ തോന്നി. സുകുമാരൻ മാഷും അപ്പോഴേക്ക് ഓടിയെത്തി. തന്നെ കാണാനാണ് ഗോപിമാഷ് നേരത്തെ വീട്ടിൽ നിന്നിറങ്ങിയതെന്നറിഞ്ഞ് സുകുമാഷ് അത്ഭുതപ്പെട്ടുപോയി. അയാൾ രാവിലെ ഗുരുവായൂർക്ക് പോകുന്ന വിവരം ഗോപിമാഷിന് അറിയാവുന്നതായിരുന്നു. സുകുമാഷിനെ ഏൽപ്പിക്കാൻ ഗോപിമാഷ് ഒരു കത്തെഴുതി സുകുമാഷിന്റെ മകൾക്ക് നൽകിയിരുന്നു. ആ കത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് സതീശന് അറിയണമായിരുന്നു.
1: ഒന്നുമില്ല, പെൻഷന്റെ ഒരു കാര്യം ഡിഒ ഓഫീസിലേക്ക് എഴുതാൻ ക്ലാർക്കിനോട് പറയാൻ.
2: അതിന് കത്തെഴുതണോ? നോക്കട്ടെ.
1: വേണ്ട, അത് നിനക്ക് വായിക്കാവുന്നില്ല.
2: അതല്ല, എനിക്ക് കാണണം. എന്നും കാണുന്ന മാഷ് അച്ഛൻ എഴുതുക. അത് വായിച്ചപ്പോ മാഷ് കണ്ണു നിറയുക. എവിടെ എനിക്കറിയണം?
1: സതീശൻ, ഇങ്ങോട്ട് തരാം. വേണ്ട, പേഴ്സണലാണ്, തുറക്കരുത്. മര്യാദ കേടാണ്.
2: എന്നോട് ക്ഷമിക്ക.
3: പ്രിയപ്പെട്ട സുകുമാരന്, തമ്മിൽ കണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് കരുതി വന്നു, സാധിച്ചില്ല. തന്നോട് പറയാത്തതായി കുറച്ച് കാര്യങ്ങളെങ്കിലും ഉണ്ടാവട്ടെ. എനിക്ക് ജീവിതത്തിൽ ഇനിയൊന്നും ബാക്കിയില്ല, എല്ലാം അനുഭവിച്ചു തീർത്തു. സതീശനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് ദുഃഖമുള്ളൂ. നിരാശ കൊണ്ടാണെങ്കിലും എപ്പോഴും ഞാൻ

0: അവൻ കുറെ വേദനിച്ചിട്ടുണ്ട്. അവനോട് പറയണം ഞാനവനെ വല്ലാതെ സ്നേഹിച്ചിരുന്നുവെന്ന്. അവന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ സമ്പാദ്യമൊന്നും ഇല്ലാതായി. ഉള്ളത് എൻ്റെ ഈ ജോലി മാത്രമാണ്. അതവൻ എത്രയും വേഗം കിട്ടാൻ തൻ്റെ സഹായം ഉണ്ടാവണം. താൻ പറയാറില്ലേ, താൻ ഹെഡ് മാസ്റ്റർ ആവുമ്പോൾ എന്നെ പൊരിക്കാൻ കിട്ടാത്തതിൽ സങ്കടമുണ്ടെന്ന്. തനിക്ക് പൊരിക്കാൻ എൻ്റെ മകനുണ്ടാവുമല്ലോ. കൂടുതലൊന്നും പറയാനില്ല, ഞാൻ യാത്ര ചോദിക്കുന്നു.
1: അങ്ങനെ കാരുണ്യത്തിന്റെ അവസാന തുള്ളിയും മകന് ചുരന്നു നൽകി ഗോപിനാഥൻ നായരെന്ന സ്നേഹനിധിയായ അച്ഛനും ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു. പണ്ടൊരിക്കലെന്നോ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അച്ഛന്റെ ജോലി കരസ്ഥമാക്കാമെന്ന് വ്യാമോഹിച്ച സതീശൻ ഇന്നില്ല. സ്വന്തമായി വരുമാന മാർഗം കണ്ടെത്തിയതിൽ പിന്നെ നല്ല ജോലിയെന്ന ധാരണയൊക്കെ അയാൾ വിട്ടിരുന്നു. നിനച്ചിരിക്കാതെ നേരത്തു വന്നു ചേർന്ന ഈ സാഹചര്യത്തോട് എങ്ങനെ പൊരുത്തപ്പെടണമെന്ന് അയാൾക്കും അറിയില്ല. അച്ഛനു വേണ്ടി തൊഴുതു പ്രാർത്ഥിക്കാനായി പുണ്യദേശങ്ങളിലെ അമ്പലങ്ങളിലെല്ലാം അയാൾ സന്ദർശിച്ചു. ജോയിനിങ് ഡേറ്റിന് തന്നെ തിരിച്ചെത്താൻ പറ്റുമെന്നുറപ്പില്ല എങ്കിലും യാത്ര പൂർത്തീകരിച്ച ശേഷം മാത്രം അയാൾ തിരിച്ചെത്തി. സ്കൂളിൽ പുതിയ ഹെഡ്മാസ്റ്റർ സുകുമാരൻ മാഷ് സതീശനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു.
2: നീ വരില്ല എന്ന് ഞാനും പേടിച്ചു. രജിസ്റ്ററില് നിന്റെ പേര് വരെ എഴുതി ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
3: അച്ഛൻ എന്റെ തലയിലേറ്റി തന്ന ഭാരമല്ലേ, തട്ടിയെറിഞ്ഞ അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല.
2: ശരിയാണ്, അച്ഛൻ വിട്ടിട്ട് പോയ പല കാര്യങ്ങളും നിനക്ക് ചെയ്തു തീർക്കാനുണ്ട്. പുത്രൻ എന്നാൽ പിതാവിന്റെ സഫലമാകാത്ത ആഗ്രഹങ്ങളെ ത്രാണനം ചെയ്യുന്നവൻ എന്നല്ലേ. അച്ഛന്റെ മകനായിരിക്കുക,

ഇത്രയും കെട്ടിയാടുന്ന കോലങ്ങൾക്ക് മുൻപിൽ ഗത്യന്തരമില്ലാതെ മനുഷ്യർ തിരഞ്ഞെടുക്കുന്ന പല വേഷങ്ങളുണ്ട്. ആ വേഷപ്പകർച്ചകളിൽ ചിലർ നല്ലവരാകുന്നു, മറ്റു ചിലർ മോശവും. എല്ലാം നിലനിൽപ്പിന് വേണ്ടിയുള്ള കെട്ടിയാടലുകൾ മാത്രം. ഓർമ്മകൾ മങ്ങുന്ന ജീവിത സന്ധ്യയിൽ നിറദീപമാവുക നമ്മുടെ കുടുംബങ്ങളായിരിക്കും. ഇവിടെ സതീശന് താങ്ങും തണലുമായി എന്നും അയാളുടെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെയുണ്ടായിരുന്നു. ഒരു ജോലിയില്ലാത്തതിന്റെ സമ്മർദ്ദത്തിലും ജീവിതത്തിൽ തോറ്റുവെന്ന ബോധ്യത്തിലും ഉൾവലിഞ്ഞ് തനിക്കാരുമില്ലെന്ന ചിന്തയിൽ ജീവിക്കുന്ന സതീശൻ യുവതയുടെ പ്രതിനിധി കൂടിയാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരും തനിച്ചല്ല എന്ന ഗുണപാഠമാണ് കാരുണ്യമെന്ന സിനിമ പകർന്നു നൽകുന്നത്. 1997 ലോഹിതദാസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് കാരുണ്യം. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മുരളി, ജയറാം, നെടുമുടി വേണു, ദിവ്യ ഉണ്ണി എന്നിവരുടെ ചില മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ പകർത്തിയ സിനിമ കൂടിയാണ് കാരുണ്യം. സിനിമയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് പാലക്കാടാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി ചിട്ടപ്പെടുത്തിയ 7 ഭാവാത്മകമായ ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. സമൂഹത്തിന്റെ വൈകാരിക തലങ്ങളെ അതിന്റെ പൂർണതയിൽ പകർത്തിയ കാരുണ്യം എന്ന സിനിമ ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്ക് തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണമീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഒരുവിട തിരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു.

0: സിഗ്നേച്ചർ
1: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
2: ചില സിനിമകളുണ്ട്, അതിന്റെ യഥാർത്ഥ സൃഷ്ടാക്കളെക്കാൾ മറ്റുള്ളവരുടേതായി കരുതപ്പെടുന്നവയാണവ. ചിലപ്പോഴത് സംവിധായകരുടെ കാര്യത്തിലാകും, ചിലപ്പോൾ രചയിതാക്കളുടെയും. എന്തിനേറെ പറയുന്നു, ചില ഗാനങ്ങൾ പോലും അതിൽ അഭിനയിച്ചവരുടെയോ സംഗീത സംവിധായകരുടെയോ ഒക്കെ കാര്യത്തിൽ തെറ്റായി മനസ്സിൽ പതിയാറുണ്ട്. ഉദാഹരണത്തിന്, നമ്പർ വൺ സ്നേഹതിരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രമെടുക്കാം. അത് യഥാർത്ഥത്തിൽ ഒരു സത്യനന്ദിക്കാട് ചിത്രമാണ്. എന്നാലും കരുതിപ്പോരുന്നത് പലപ്പോഴും അത് ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രമായാണ്. രചനയും നിർമ്മാണവും ഫാസിൽ നിർവഹിച്ചതാകാം കാരണം. മറ്റു ചില ചിത്രങ്ങളുടെ സ്വഭാവം കൊണ്ടാകാം അണിയറ പ്രവർത്തകരെ മാറി ചിന്തിച്ചു പോരുന്നത്. ഉദാഹരണം, ഓഗസ്റ്റ് 1 എന്ന മമ്മൂട്ടി ചിത്രം എസ് എൻ സ്വാമിയുടെ രചനയിൽ സിബി മലയിൽ ഒരുക്കിയതാണ്. എന്നാൽ പലപ്പോഴും അത് കരുതിപ്പോരുന്നത് ഒരു ജോഷി ചിത്രമായോ കെ മധു ചിത്രമായോ ഒക്കെയാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തിപ്പഴത്തിന് ഇളനീർ ചുരുത്തുമെന്ന നക്ഷത്ര കൂടാരത്തിലെ മോഹൻ സിത്താര ബിച്ചു തിരുമല കൂട്ടുകെട്ടിന്റെ ഗാനം മോഹൻലാൽ പാട്ടുകൾക്കൊപ്പം ഉൾപ്പെടുത്തി കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ജോഷി മാത്യു ചിത്രത്തിൽ നായികാ നായകന്മാരായി രംഗത്ത് വന്നത് സുരേഷ് ഗോപിയും ശ്വേതാ മേനോനുമാണ്. ഇത്തരത്തിൽ എന്തൊക്കെയോ കാരണങ്ങളാൽ രചയിതാവ് മാറി കരുതിപ്പോരുന്ന മറ്റൊരു സത്യനന്ദിക്കാട് ചിത്രം പൊന്മൂട്ടയിടുന്ന താറാവാണെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ അത് രഘുനാഥ് പാലേരിയുടെ രചനയാണ്. എന്നാൽ നായകവേഷമായ തട്ടാൻ ഭാസ്കറിനെ അവതരിപ്പിച്ച തിരക്കഥാകൃത്ത് എന്ന നിലയിൽ കൂടി വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീനിവാസന്റെ രചനയായാണ് പലരും ഇത് കരുതിപ്പോരുന്നത്. ശ്രീനിവാസന്റെ മരണവേളയിൽ പോലും അനുസ്മരണ അനുശോചന കുറിപ്പുകളിൽ ഈ രീതിയിൽ അവതരിപ്പിച്ചു വെച്ച പലരെയും കണ്ടിട്ടുമുണ്ട്. ശ്രീനിവാസൻ തന്റെ രചനാരീതിയിൽ പുലർത്തിവന്ന പൊതുസ്വഭാവങ്ങൾ കുറച്ചൊക്കെ ഈ ചിത്രത്തിനും അവകാശപ്പെടാനുള്ളതാകാം കാരണം. അദ്ദേഹത്തിന്റെ സംഭാവനകളും രചനാപരമായി ലഭിച്ചിട്ടുമുണ്ടാകാം. എന്തായാലും പൊന്മുട്ടയിടുന്ന താറാവിന് പുറമെ രഘുനാഥ് പലേരി സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ പുറത്തുവന്ന മഴവിൽ കാവടിയും എന്നും നന്മകളും പൊന്മുട്ടയിടുന്ന താറാവ് പോലെ തീർത്തും സാധാരണക്കാരുടെ കഥകൾ പറഞ്ഞതുതന്നെയാണ്. ഒരു ഗ്രാമീണ സുഖം എവിടെയൊക്കെയോ അനുഭവപ്പെടുന്നതാണ്. സാധാരണക്കാരുടെ കഥ പറഞ്ഞുകൊണ്ട് രഘുനാഥ് പലേരി ഒരുക്കിയ ഒരുപിടി ചിത്രങ്ങളിലൂടെയാണ് സിഗ്നേച്ചറിന്റെ ഇന്നത്തെ അധ്യായം കടന്നുപോകുന്നത്. പ്രേക്ഷക ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്ന കഥാമുഹൂർത്തങ്ങളാൽ സമ്പന്നമായ ചിത്രങ്ങൾ എല്ലാം സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തവ. 1988 പുറത്തുവന്ന പൊന്മുട്ടയിടുന്ന താറാവെന്ന ചിത്രത്തിൽ തന്നെ ആരംഭിക്കാമെന്ന് കരുതുന്നു. നമുക്കറിയാവുന്നതുപോലെ തട്ടാൻ ഭാസ്കരൻ പ്രണയത്താൽ വഞ്ചിക്കപ്പെട്ടവനാണ്. അയൽവക്കക്കാരിയായ സ്നേഹലതയുമായിരുന്നു അയാളുടെ പ്രണയം.
3: ഒരു വെളിച്ചപ്പാട് തുള്ളിയെന്നും കേട്ട് എന്നോടെന്തിനാ മുഖം വീർപ്പിക്കുന്നത്?
4: എന്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറയാം. സ്നേഹലതയെ വേറൊരാൾ കല്യാണം കഴിക്കുന്നത് എനിക്ക് സഹിക്കില്ല.
3: ഭാസ്കരേട്ടിന്റെ കൂടെ എവിടെ വേണമെങ്കിലും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനുമുമ്പ് സാവിത്രിയുടെ കല്യാണം കഴിയണം. പെങ്ങളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി വന്നാൽ തെറ്റല്ലേ? എന്തായാലും നമ്മുടെ കല്യാണം നേരെ ചൊവ്വേ നടക്കാൻ പോണില്ല, അതെനിക്ക് നല്ല ഉറപ്പാ.
4: പിന്നെ എന്ത് ചെയ്യും?
3: ഒരു കുറുക്കുവഴിയുണ്ട്.
4: എന്ത് വഴി?
3: വഴി ഇത്ര തെറ്റായ വഴിയാ, എന്നാലും അതിന് അതിന്റേതായ ഒരു അന്തസ് കാണിച്ചാ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഭാസ്കരേട്ടൻ തന്നെ നാണക്കേട്.
4: നീ കാര്യം പറ.
3: അത്ര വലിയ ചങ്കറപ്പുള്ള ആളാണെങ്കിൽ ഒരു

0: താലിമാല ഉണ്ടാക്കി എന്റെ കഴുത്തിലിട്ട. പിന്നാരും എന്നെ കൊണ്ടുപോയില്ലല്ലോ.
1: സത്യാണോ നീ പറയുന്നത്?
0: ഒരു നല്ല മാല ഉണ്ടാക്കി എന്റെ കഴുത്തിലിട്. അത് കാണുമ്പോ അച്ഛനും അമ്മയും അത്ഭുതപ്പെടണം. ആദ്യം കുറെ തല്ലും ചവിട്ടൊക്കെ ഉണ്ടാവും, അത് സാരമില്ല, ഞാൻ സഹിച്ചോളാം. പറേ,
1: നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സ്നേഹലത.
0: ഓ, എത്ര വാശിയുണ്ടെങ്കിലും സ്വർണം എന്ന് കേൾക്കുമ്പോ അച്ഛന്റെ അമ്മയുടെ എതിർപ്പ് നിൽക്കും. അതിനും പറഞ്ഞൊരു മാലയായിരിക്കണം കേട്ടോ.
1: ഒരു താലിമാലയ്ക്ക് എന്താ, ഒരു പവൻ പോരെ? അത് ഞാൻ തരാം.
0: മതി, ധാരാളം മതി. ഒരു പവനും കൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് ചെന്നാലേ അച്ഛൻ അത് ഒറ്റ നോട്ടത്തിൽ ഉരുക്കും. കാര്യം നടക്കണമെങ്കിൽ ഭാസ്കരട്ടം കുറച്ച് ചെലവ് ചെയ്തേ പറ്റൂ. ചുരുങ്ങിയത് 10 പവനെങ്കിലും വേണം.
1: 10 പവനോ? 10 പവന് പണം അത്ര വരും? സ്നേഹലതയ്ക്ക്
0: ആ എന്നാ നമുക്ക് ദാരിദ്ര്യം പറഞ്ഞോണ്ടിരിക്കാം. ഇതൊന്നും നടക്കാൻ പോണില്ല. നമ്മള് കല്യാണം കഴിക്കാനും പോണില്ല. അച്ഛന്റെ മുമ്പില് ഭാസ്കരേട്ടിനെ ഒരു വലിയ ആളാക്കാനായിരുന്നു ഞാൻ മോഹിച്ചത്. കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് തന്നെയല്ലേ ചേരുന്നത്, പിന്നെന്താ?
2: കഥാനായിക സ്നേഹലത PV പണിക്കരുടെ മകളാണ്. ഭാസ്കരനാകട്ടെ തട്ടാൻകുലത്തിൽ പിറന്നവനാണ്. പ്രണയം കൊടുമ്പിരി കൊണ്ട വേളയിലാണ് ഭാസ്കരൻ അവൾക്കൊരു സ്വർണമാല പണിയിച്ചു കൊടുക്കുന്നത്. എന്നാൽ അതുകൊണ്ടും കാര്യമൊന്നും ഉണ്ടായില്ല. ജാതിപരമായും സാമൂഹികമായും ഒക്കെയുള്ള കാരണങ്ങളാൽ അവരുടെ ആ പ്രണയം പൂത്തുലഞ്ഞില്ല. നല്ലൊരു അവസരം വന്നപ്പോൾ സ്നേഹലത ഭാസ്കരനെ ഒഴിവാക്കി മറ്റൊരു യുവാവിനെ വിവാഹം കഴിച്ചു. തട്ടാൻ ഗോപാലന്റെ മകനാണ് ഭാസ്കരൻ. ആ ജോലി കുലത്തൊഴിലാണ്. തങ്ങൾ തമ്മിലുള്ള അന്തരം മറന്നാണ് സ്നേഹലതയും ഭാസ്കരനും പ്രണയത്തിലായത്. എന്നാൽ ഗൾഫുകാരനായ പവിത്രന് സ്നേഹലതയെ വിവാഹം കഴിച്ചു നൽകാനാണ് പിതാവ് പണിക്കരുടെ നീക്കം. സ്നേഹലത തട്ടാൻ ഭാസ്കരനുമായുള്ള പവിത്ര പ്രണയ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. പക്ഷേ ആ മാല ഭാസ്കരന് ആ കുടുംബം തിരിച്ചു നൽകിയില്ല. ഇക്കാര്യം പറഞ്ഞ് അവർക്കരികിലെത്തിയ ഭാസ്കരൻ അവഹേളിക്കപ്പെടുന്നുമുണ്ട്. പിതാവ് പണിയിച്ചു നൽകിയ മാലയായത് സ്നേഹലതയുടെ കഴുത്തിൽ അങ്ങനെ തിളങ്ങിക്കിടക്കുകയാണ്. പവിത്രൻ തന്റെ ഗൾഫ് ജോലിയുമായി മുൻപോട്ട് പോവുകയാണ്. ഇതിനിടയിൽ അയാൾക്കും സ്നേഹലതയ്ക്കും ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. എന്നാൽ ജോലി നഷ്ടപ്പെട്ട് പവിത്രൻ നാട്ടിൽ മടങ്ങിയെത്തി. തുടർന്ന് ഉപജീവനത്തിനായി ഒരു പഴയ ലോറി വാങ്ങാൻ അയാൾ നിശ്ചയിച്ചു. അതിനെന്നാൽ പണം വേണം. താൻ കരുതി വെച്ച പണത്തിനു പുറമെ ഭാര്യയുടെ സ്വർണം മറിച്ച് പണമുണ്ടാക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. അതിന് തിരഞ്ഞെടുത്തതാകട്ടെ ഭാസ്കരൻ നൽകിയ 10 പവൻ തൂക്കമുള്ള സ്നേഹ സമ്മാനവും. കാര്യങ്ങൾ അതോടെ തകിടം മറിയുകയാണ്.
3: ഈ മാല എത്ര പവനുണ്ടെന്ന് പറഞ്ഞു? 10 അല്ലേ ഭാഗ്യരതി?
4: അതെ, 10 പവൻ.
3: അത് ശരി. അപ്പോഴും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണല്ലേ. ചെമ്പില് സ്വർണം പൂശി 10 പവന്റെ മാലയാണെന്നും പറഞ്ഞ് കഴുത്തിലിട്ടോണ്ട് കിടന്നാലേ ഞാനത് അറിയില്ലെന്ന് വിചാരിച്ചോ.
4: ചെമ്പോ?
3: അതെ, ചെമ്പ് തന്നെ. തന്ന ഉരുപ്പടി മുഴുവൻ ഇങ്ങനത്തെ ആണെങ്കിലേ തന്ന പെണ്ണിനും കാണും എന്തെങ്കിലും ദോഷം. ഇനി അതൊക്കെ അറിഞ്ഞിട്ട് മതി ബന്ധം.
5: മോനെ
3: പവിത്ര, നീ ഞാൻ പറയുന്നു കേട്ടിടത്തോളം ഒക്കെ തന്നെ ധാരാളം.
5: നമുക്ക് അകത്തിരുന്ന്
3: നാട്ടുകാര് കേൾക്കുന്നുള്ള കുറച്ചിലായിരിക്കും. കേൾക്കട്ടെ ജ്യോതിഷ മാന്ത്രിക രത്നത്തിന്റെ ഒരു മഹിമ.
6: ഞാൻ നിന്റെ കാല് പിടിക്കാം പവിത്ര, എനിക്കൊരു അബദ്ധം പറ്റിയത്.
3: എന്റെ കാലൊന്നും ആരും പിടിക്കണ്ട. എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറാതെ രക്ഷപ്പെടുത്തിയതേ ആ ഭാസ്കറിന. അവന്റെ കാലിയൊന്ന് പിടി. 10 പവന്റെ ഒരു മാല.
0: മതി പറഞ്ഞത്, അയാൾ അത്ര വലിയ ആളൊന്നും ആക്കണ്ട. എനിക്ക് മാല എന്നതേ നിങ്ങളെ രക്ഷിച്ച തട്ടാൻ തന്നെയാ. 10 പവന്റെ സ്വർണം ഉണ്ടെന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് അത് എന്റെ തന്നതേ, വേറെ ആരുമല്ല. ചെന്ന് ചോദിക്ക്.
2: തുടർന്നവിടെ അരങ്ങേറുന്നത് ഗ്രാമവാസികൾ ഒന്നിച്ചുള്ള ഒരു വഴക്കാണ്. എന്തായാലും ഭാര്യയെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ പവിത്രൻ തുടർന്ന് തീരുമാനിച്ചു. ഇവയ്ക്കൊപ്പം തട്ടാൻ ഭാസ്കരന്റെ വല്ലാത്ത ആ തുറന്നു പറച്ചിലുമുണ്ട്.
1: അന്ന് അവള് പറഞ്ഞതുപോലെ ഞാൻ സ്വർണം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്റെ ഗതി എന്താവുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കല് അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവള് ചോദിച്ചപ്പോ ആ മാല ഞാൻ കൊടുത്തത്. അതിനപ്പുറം ഒരു വൃത്തികേടും ഞാൻ ആരോടും ചെയ്തിട്ടില്ല. പണിക്കരത് അയാൾ കൊടുത്ത മാലയാക്കി അവളുടെ കല്യാണം നടത്തിച്ചു. പവിത്രനോട് എനിക്കൊരു ദേഷ്യമില്ല. ദേഷ്യമില്ലാത്തത് കൊണ്ടാ പവിത്രന്റെ കുഞ്ഞിന്റെ കാത് കുത്താൻ ഞാൻ ചെന്നത്. ഞാൻ കുത്തിയ കുഞ്ഞിന്റെ കാത് പഴുക്കും എന്ന് വരെ അവര് പറഞ്ഞു. എല്ലാവരും ചേർന്ന് അവിടുന്ന് തന്നു എന്റെ നെഞ്ചത്ത് ഒരുപാട് കുത്ത്. അത് നിങ്ങൾക്കാർക്കും അറിയില്ല. എന്നിട്ടിപ്പോ ഞാൻ കൊടുത്ത മാല സ്ത്രീധനം കിട്ടിയതാണെന്നും പറഞ്ഞ് എന്റെ അടുത്ത് തന്നെ വിൽക്കാൻ കൊണ്ടുവന്നു. ഞാനൊരു മനുഷ്യനാണ്, എന്റെ മനസ്സും നോവും.
3: അടുത്ത് വാ. നീ പറഞ്ഞതൊക്കെ അച്ഛൻ കേട്ടു, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ചെമ്പുമാലയിൽ സ്വർണം കൂശി സ്വർണമാലയാക്കി കൊടുക്കാൻ നിനക്ക് തോന്നിയില്ലേ? ആ ബുദ്ധി എന്റെ മോൻ എവിടുന്ന് കിട്ടി?
1: അച്ഛൻ പണ്ട് സ്വർണ്ണാണെന്നും പറഞ്ഞ് അമ്മയ്ക്ക് കൊടുത്ത ആഭരണങ്ങളൊക്കെ ചെമ്പായിരുന്നില്ലേ?
0: എന്റെ ഈശ്വരാ.
2: ചില സിനിമകൾ, പ്രത്യേകിച്ച് ചില സത്യനന്ദഗാഡ് ചിത്രങ്ങൾ ഒരു ഗ്രാമീണ ലാൻഡ്സ്കേപ്പ് പോലെയാണ് അനുഭവപ്പെടുക. അത്തരമൊരു ചിത്രമാണ് പൊന്മുട്ടയിടുന്ന താറാവു. കഥ നടക്കുന്നത് ഒരു ഗ്രാമത്തിൽ. അവിടെ അനേകം ആളുകൾ.

0: ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച വെളിച്ചപ്പാടും സ്ഥലത്തെ പ്രമാണി മാധവൻ നായർ എന്ന ശങ്കരാടി കഥാപാത്രവും ചായക്കടക്കാരൻ അബൂബക്കറും രണ്ടു ബീവിമാർ മറ്റുള്ളവരുടെ ഒപ്പം പോയി മൂന്നാമതൊരും മൊഞ്ചത്തിയെ കെട്ടിയ ഹാജിയാരും പിന്നെ പശുപോയ പാപ്പിയുമൊക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേക ലോകമാണ് ഈ രഘുനാഥ് പല്ലേരി രചന. ഇതിനിടയിലും ചില നിഷ്കളങ്ക സ്നേഹങ്ങൾ സിനിമ കാണിച്ചു തരുന്നുണ്ട്. അതിലൊന്ന് സ്ഥലത്തെ നൃത്താധ്യാപിക പാർവതിയും തട്ടാൻ ഭാസ്കരനും തമ്മിൽ എങ്ങനെയോ രൂപപ്പെടുന്ന പ്രണയമാണ്. ഷാരിയാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഏത് ഘട്ടത്തിലാണവർ മനസ്സുകൊണ്ടടുത്തത്? ഇരുവരും പ്രാരാബ്ധക്കാരാണ്, പരസ്പരം മനസ്സിലാക്കിയവരാണ്. ഈ തിരിച്ചറിവാകാം ചേർത്ത് നിർത്തുന്നത് തന്നെ. സിനിമയുടെ അവസാനം ഭാസ്കരന്റെ പക്കലേക്ക് പാർവതി എത്തിച്ചേരുന്നു. തട്ടാൻ മൂല്യമുള്ള ആ പൊന്ന് കണ്ടെത്തുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ ദരിദ്ര യുവതിയുടെ മനസ്സറിഞ്ഞ് അപൂർവം വ്യക്തികളിൽ ഒരാളും ഭാസ്കരനാണ്. മറ്റു പലർക്കുമാകട്ടെ, പാർവതി നടത്തിവന്ന ആ നൃത്താലയം ഒരു ശല്യം മാത്രമായിരുന്നു.
1: എന്റെ മനസ്സ്, ടീച്ചറെന്താ വന്നത്?
2: അല്ല, എന്റെ കാതിന് ഭയങ്കര വേദന. വേദന വന്നാ പിന്നെ കമ്മലിട്ട് സ്ഥലത്ത് നേരി വരും. അതിനു മുമ്പ് ഇതൊന്ന് അഴിച്ചെടുക്കാന്ന് വെച്ചപ്പോ തൊടാൻ വയ്യ, ഇതൊന്ന് അഴിച്ചിരുവോ?
1: അങ്ങനെ നേരൊന്നും ആയിട്ടില്ല, നേരത്തെ ഇടുമ്പോ പെരി തെറ്റിട്ടുണ്ടാവും. ഇനി എന്താ വേണ്ടേ?
2: അല്ല, ഇനിയിപ്പോ വേദന മാറാതെ കമ്മലിടാൻ പറ്റില്ല. ചെറുപ്പത്തിന് കമ്മലില്ലാത്തപ്പോ അമ്മ തുളസിക്കമ്പ് പൊട്ടിച്ച് കാതിലിട്ട് തരാറുണ്ട്. അതാ ഇതിനേക്കാൾ നല്ലതെന്ന് തോന്നുന്നു.
1: പിന്നെ തുളസി മരുന്നല്ലേ ടീച്ചറെ?
2: അതെ, ഏതായാലും കൊറേ നാളത്തേക്ക് ഇടാൻ പറ്റില്ലല്ലോ. പിന്നെന്തിനെ വെറുതെ കൈ വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഇതൊന്ന് വിറ്റു തന്നാൽ. അല്ല, വെറുതെ വെക്കുന്നതിനേക്കാൾ ഭേദമല്ലെന്ന് വിചാരിച്ചിട്ടാ.
1: ടീച്ചർക്ക് പണത്തിന് ആവശ്യമുണ്ടല്ലേ, എത്ര വേണ്ടി വരും?
2: ഇതിന് എന്താ കിട്ടുക വെച്ചാൽ, അച്ഛൻ അസുഖം കൂടുതലാണെന്ന് എഴുത്തു വന്നിരുന്നു. പ്രഷറിന്റെയാ. നാട്ടുവൈദ്യം നിർത്തി ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കണം. മരുന്നിനൊക്കെ ഇപ്പോ സ്വർണത്തിനേക്കാൾ വിലയാ.
0: സിനിമയിലെ രണ്ടാമത്തെ മനോഹര സ്നേഹം നാട്ടുപ്രമാണിയായ ഹാജിയാരോട് അയാളുടെ മൂന്നാമത്തെ ബീബിക്കുള്ളതാണ്. മുൻ അബദ്ധങ്ങൾ പോലെ ചാടിപ്പോയാലോ എന്ന് പേടിച്ച് അയാൾ വീടിന്റെ പുറത്തിറക്കാൻ നാട്ടുകാരെ കാണിക്കാൻ ധൈര്യപ്പെടാതിരുന്ന ആ സ്ത്രീക്ക് തന്റെ ഭർത്താവിനോടുള്ള കരുതൽ വെളിവാകുന്ന രംഗങ്ങളിൽ തന്നെ അവരുടെ സ്നേഹം പ്രണയത്തിന്റെ ആഴം സിനിമ അവതരിപ്പിക്കുന്നുമുണ്ട്. പരസ്പരം മനസ്സിലാക്കലിന്റെ സന്ദേശം അതിൽ ഒളിപ്പിച്ചിട്ടുമുണ്ട്. പല അംശങ്ങളിലും ഈ സത്യനന്ദിക്കാട് ചിത്രം പുരോഗമനപരമായ ആശയങ്ങൾക്കൊപ്പം തന്നെയാണ് സഞ്ചരിക്കുന്നത്. ചിത്രത്തിലൂടെ ഉർവശി മികച്ച അഭിനേത്രിക്കുള്ള സൗത്ത് ഫിലിംഫെയർ അവാർഡ് നേടുകയും ചെയ്തു. തട്ടാൻ ഭാസ്കരന്റെ കഥയിൽ നിന്ന് തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ മഴവിൽ കവടിയിലേക്ക് എത്തുമ്പോൾ കാണുന്ന പ്രണയം എന്നാൽ തീരെ സ്വാർത്ഥമല്ല. മഴവിൽ കവടി വേലായുധൻ കുട്ടിയുടെയും അയാളുടെ മുറപ്പെണ്ണ് അമ്മിണിക്കുട്ടിയുടെയും പ്രണയ കഥയാണ് പറഞ്ഞത്. പൊന്മുട്ടിയിടുന്ന താറാവിൽ ഉപനായക വേഷമായ പവിത്രനെ അവതരിപ്പിച്ച ജയറാം ഇവിടെ നായകസ്ഥാനത്തെത്തിച്ചേർന്നു. അമ്മിണിക്കുട്ടിയെ സിത്താര മനോഹരമാക്കി. ഉർവശിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സിനിമ നേടിക്കൊടുത്തു. ആനന്ദവല്ലി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം, മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം എന്നിവ ജോൺസനും സുജാതയും സ്വന്തമാക്കുകയുമുണ്ടായി. അതുവരെ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന നടൻ ഇന്നസെന്റിന് ബ്രേക്ക് കൊടുത്ത വർഷമാണ് 1989. പ്രധാനമായി മഴവിൽ കൗടിയും ഒപ്പം സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന്റെ കന്നി സംവിധാന സംരംഭമായ റാഞ്ചിറാവ് സ്പീക്കിംഗും. മഴവിൽ കാവിടിയിലെ ഗൗരവക്കാരനായ ശങ്കരൻകുട്ടി മേനോൻ എന്ന പിതാവിലൂടെ ഇന്നസെന്റ് മികച്ച സഹനടനുള്ള സംസ്ഥാന പുരസ്കാരം നേടുകയും ചെയ്തു.
3: എണ്ണി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം, അതാ അഭിമാനം.
4: കേട്ടോ, ഞങ്ങൾക്ക് അന്യനാണോ?
3: അന്യൻ തന്നെയാ. എന്റെ നിന്റെ അച്ഛൻ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ, എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ.
4: എടാ, മരിച്ചുപോയി അങ്ങര് തന്നെയാണോ നിന്നെ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചത്?
3: ദേ, എന്റെ അച്ഛനെ കുറ്റം പറയരുത്. രണ്ടാങ്കെട്ടാണെങ്കിലും നിങ്ങൾ എന്റെ അച്ഛനെ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ല. ഞാൻ കണ്ടതിന് ശേഷം അച്ഛനെ നിങ്ങൾ കണ്ടത്. ആ സീനിയോറിറ്റി എന്തായാലും എനിക്കുണ്ട്.
4: എന്തരേറ്റി?
3: ഈ തള്ളക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ?
4: അവൻ ഗൾഫിൽ പോകാൻ പണം വാങ്ങിയത് നേരെ വിസ തരാമെന്ന് പറഞ്ഞവൻ മുങ്ങി. അത് അവന്റെ കുറ്റാണോ?
3: ആരുടെ കുറ്റായാലും വാങ്ങിയത് മുഴുവൻ എനിക്ക് പലിശ അടക്കം ഇപ്പൊ കിട്ടണം.
0: കഥാനായകൻ വേലായുധൻ കുട്ടിയുടെ കുടുംബം അയാളുടെ അമ്മാവൻ ശങ്കരൻ മേനോന്റെ അത്ര നല്ല നിലയിലല്ല. വേലായുധൻ കുട്ടിയുടെ പിതാവ് നാണുക്കുട്ടൻ ഒരു വർക്ക്ഷോപ്പ് നടത്തിപ്പുകാരനാണ്. ശങ്കരനാകട്ടെ ധാരാളം ഭൂസ്വത്തും വീട്ടിൽ ജോലിക്കാരും കാറുമൊക്കെയുള്ള ധനാഢ്യനാണ്. അയാളുടെ മകൾ അമ്മിണിക്കുട്ടി കുട്ടിക്കാലം മുതൽ മനസ്സുകൊണ്ട് വരിച്ചിരിക്കുന്നത് മുറച്ചിറക്കൻ കൂടിയായ വേലായുധൻ കുട്ടിയെയാണ്. ശങ്കരൻ മേനോന് ആ ബന്ധം അത്ര താല്പര്യമില്ല. വേലായുധൻ കുട്ടിക്ക് നല്ലൊരു തൊഴിലില്ലാത്തതും സാമ്പത്തിക സാഹചര്യങ്ങൾ അത്ര മെച്ചമല്ലാത്തതുമൊക്കെ തന്നെ കാരണം. ചിത്രത്തിന്റെ അവസാനത്തോടടുത്ത് പ്രണയഭംഗത്താൽ ജീവൻ അവസാനിപ്പിക്കാൻ വരെ അവൾ ഒരുങ്ങുന്നു. വേലായുധൻ കുട്ടിയെ അത്ര തീവ്രമായാണ് അമ്മിണിക്കുട്ടി പ്രണയിക്കുന്നത്.
5: ശങ്കരൻകുട്ടി മേനോൻ ഇപ്പോഴും ജയിച്ച് തന്നെ നിൽക്കുന്നത്. നിന്റെ പുന്നാര മോൾക്ക് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എടേ, ഈ വീടിന്റെ ഉത്തരത്തിൽ

0: ഒരു കാലത്തൊരു ശവം ആടി കളിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ എന്തിനാ തൂങ്ങിയെന്നറിയോ? ഇല്ലെങ്കി കേട്ടോ, നിന്റെ മുത്തശ്ശിയില്ലേ, ആ തള്ള കാരണം സർവ്വവും നശിച്ച് കടം വന്ന എന്റെ അച്ഛൻ തൂങ്ങിയത്. അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയതാ ഈ കാണുന്നതൊക്കെ. അതിനകത്ത് അതേ തള്ളയുടെ ഒരു വിത്ത് കാരണം നീയും തൂങ്ങാൻ പോവാ.
1: എനിക്കൊന്നും അറിയില്ല, പക്ഷേ കുട്ടിയുണ്ടില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല.
0: ഒരിക്കലും കഴിയില്ലേ?
2: മഴവിൽക്കാവടി എന്ന സിനിമയുടെ ഗതി മാറുന്നത് ഒരു ഒളിച്ചോട്ടത്തിലും തുടർന്ന് പളനിയിലേക്കുള്ള വേലായുധൻ കുട്ടിയുടെ തൊഴിലന്വേഷണ യാത്രയിലുമാണ്. വേലായുധൻ കുട്ടിയുടെയും അമ്മിണിക്കുട്ടിയുടെയും ഒളിച്ചോട്ട വിവാഹശ്രമം തടസ്സപ്പെട്ടതിനെ തുടർന്ന് അമ്മാവനിൽ നിന്നേറ്റ അവഹേളനമാണ് അയാളുടെ പുറപ്പാടിന് കാരണമായത്. പളനിയിൽ കുഞ്ഞിക്കാതറുണ്ട്. വേലായുധൻ കുട്ടിയുടെ സ്നേഹിതനാണ് അയാൾ. അവർ ഒരേ നാട്ടുകാരുമാണ്. കുഞ്ഞിക്കാതർ പളനിയിൽ ഒരു തുകൽ കമ്പനിയിൽ ഉന്നത ഉദ്യോഗസ്ഥനാണെന്നാണ് നാട്ടിലുള്ള അറിവ്. അയാളെ കണ്ട് ഒരു തൊഴിൽ തരപ്പെടുത്താനാണ് വേലായുധൻ കുട്ടിയുടെ യാത്ര. എന്നാൽ അയാൾക്ക് എളുപ്പമൊന്നും കുഞ്ഞിക്കാതറിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, സ്നേഹിതനായുള്ള അന്വേഷണങ്ങൾ അക്കിടികളിൽ കൊണ്ടു ചാടിക്കുകയും ചെയ്തു. അയാൾ ലോക്കപ്പിലായി. കയ്യിലുള്ള പണം പോലീസുകാർ തട്ടിയെടുക്കുകയും ചെയ്തു.
3: കുഞ്ഞിക്കാതർ
0: അൽക്കത്തെ തലക്ക് സുഖല്ലേ? എടോ പോലീസ് പിടിച്ചിട്ട് ഇങ്ങനെ കരിയല്ലോ, ഈ നാട്ടിനെ പറയിപ്പിക്കരുത്.
3: എന്റെ പൊന്ന് കുഞ്ഞിക്കാതർ, നീ ഇവിടെ എങ്ങനെ എത്തി?
0: ഞാൻ അധികം ഇവിടെ തന്നെയല്ലേ.
3: ഇവിടെ നിനക്ക് എന്താ ജോലി?
0: ജോലി വരല്ല, പക്ഷെ ജോലി കഴിഞ്ഞാൽ അധികം ഇവിടെ എത്തും. എടോ പായ, എനിക്ക് പോക്കറ്റടിയല്ലേ പണി, അതും പഴനിയിലെ ടോപ്പ് പോക്കറ്റടി. ഇതൊരു ഗസ്റ്റ് ഹൗസ്, ചിന്ന വീട്.
3: അപ്പൊ നാട്ടിൽ മുഴുവൻ അറിയുന്നത് നീ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആണല്ലോ.
0: അതെ, സൂപ്പർവൈസർ തന്നെ. ഈ പേഴ്സ് ഒക്കെ ഉണ്ടാക്കണ എന്തുകൊണ്ടാ? ലെതർ കൊണ്ടല്ലേ, അത് ഓരോരുത്തരുടെ പോക്കറ്റൊക്കെ എടുക്കും. ഞാൻ അതൊക്കെ എടുത്തൊന്ന് സൂപ്പർവൈസ് ചെയ്യും.
2: ഗതികെട്ട അവസ്ഥയിലാണ് വേലായുധൻ കുട്ടി പളനിയിൽ വെച്ച് ആ സാഹസത്തിന് മുതിർന്നത്. പിടിച്ചുപറി തന്നെ. ആദ്യ ശ്രമം വിജയിച്ചു. എന്നാൽ ആ ബാഗിലുണ്ടായിരുന്നത് പണിയായുധങ്ങളായിരുന്നു. ഒരു ഷുരകന്റെ ബാഗാണത്. തുടർന്ന് അയാൾ ആ പണി തന്നെയൊന്ന് പയറ്റി നോക്കാൻ ശ്രമിക്കുകയുമാണ്, അതും പളനിയിൽ. ആദ്യമൊക്കെ ശ്രമങ്ങൾ പാളിയെങ്കിലും പതുക്കെ അയാൾ വിജയിച്ചും തുടങ്ങി. ക്രമേണ വേലായുധൻ കുട്ടി താൻ തട്ടിയെടുത്ത പണിയായുധങ്ങളുടെ ഉടമയായ കാളിമുത്തുവിനെ കണ്ടുമുട്ടുകയാണ്. പിടിച്ചു നിൽക്കാനായി താൻ അനാഥനാണെന്ന കള്ളവും വളരെ സമർത്ഥമായി കാളിമുത്തുവിന് മുൻപിൽ വേലായുധൻ കുട്ടി അവതരിപ്പിക്കുന്നു. തുടർന്ന് അയാളുടെ ഭവനത്തിൽ കഥാനായകൻ എത്തിച്ചേരുന്നതും ഈ വഴി തന്നെയാണ്.
0: തമ്പി, ഇന്ത കത്തി എം കത്തി, ഇന്ത മിഷൻ എം മിഷൻ. ഉങ്ക അപ്പ പേരെന്നെ ചൊന്നേ?
3: ധർമ്മലിംഗം.
0: അമ്മ?
3: ശിവഗാമി.
0: മകനായി നീ മറ്റും താനാ? അപ്പൊ നീ അനാഥ പയ്യൻ.
3: അമ്മ സർ, എനിക്ക് ആരുമേ ഇല്ലേ.
0: വേലായുധ, നീ എനക്കിപ്പം മകൻ. എൻ സ്വത്തുക്കൾ എങ്ക് വന്ന് ചേരണമോ അങ്ക് വന്ന് ചേർന്നിരിക്ക. ഇതാ എൻ സ്വത്തുക്കൾ. അമ്മ, നീ ഇപ്പൊ എങ്ക തങ്ങിയിരിക്ക?
3: ഞാൻ ഇതിക്ക് പിന്നാടി വാടക വീട്ടിലാ.
0: ചേ, ഇനി എം വീടോ ഒം വീട്? നീ അനാഥനല്ലേ, സനാഥൻ.
2: കാളിമുത്തുവിന്റെ മകളാണ് സുന്ദരിയായ ആനന്ദവല്ലി. അയാളുടെയും ഭാര്യയുടെയും ആഗ്രഹം വേലായുധൻ കുട്ടിയെ തങ്ങളുടെ മകളുമായി വിവാഹം വഴി കൂട്ടിച്ചേർക്കുകയെന്നതാണ്. അവളുടെ ഉള്ളിലും ആ ആഗ്രഹമുണ്ട്. എന്നാൽ വേലായുധൻ കുട്ടിയുടെ മനസ്സിൽ അമ്മിണിക്കുട്ടി മാത്രമാണ്. അമ്മിണിക്കുട്ടിയെ സ്വന്തമാക്കാൻ അയാൾ അവതരിപ്പിച്ചിരിക്കുന്നത് തനിക്ക് പളനിയിൽ ഒരു ഉന്നത ഉദ്യോഗം ലഭിച്ചുവെന്ന കള്ളവുമാണ്. ദൂതുമായി കുഞ്ഞിക്കാതറിനെ നാട്ടിലേക്ക് അയച്ചു. അമ്മിണിക്കുട്ടിയെ കടത്തിക്കൊണ്ടു വരികയാണ് ലക്ഷ്യം. എന്നാൽ ശ്രമം പരാജയപ്പെട്ടു. തുടർന്നാണ് അവളുടെ ആത്മഹത്യാ ശ്രമം. മകളുടെ സ്നേഹം കണ്ട് മനസ്സുരുകി ശങ്കരൻ കുടുംബത്തോടൊപ്പം പളനിക്ക് യാത്രയായി. അവിടെ വെച്ച് അയാൾ തന്റെ മരുമകൻ വേലായുധൻ കുട്ടിയെ കണ്ടുമുട്ടുന്നു.
0: പറഞ്ഞില്ലേ, അയാളുടെ മകൾ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്നവനാണെന്ന്. ഇവനിവിടെ എന്താ പണിന്ന് നീ പറഞ്ഞത്? ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ അല്ലേ? നിന്റെ അഡ്രസ് അന്വേഷിച്ച് നടക്കുന്നതിനിടയില് ഒന്ന് സേവ് ചെയ്യാൻ തോന്നിയത് ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാ. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ നിന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അത് ഇവളെ കാണിക്കാതിരിക്കാനെങ്കിലും ഞാനിവിടെ കയറാതിരുന്നാനെ. എന്റെ മോള് ഉത്തരത്തിൽ തൂങ്ങി മരിക്കാൻ പോയി. എന്തിനാണെന്നറിയാ? ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ കുട്ടിയേട്ടനെ അവൾക്ക് കല്യാണം നിശ്ചയിക്കാത്തേന്. ഏതായാലും നീ അനുസരണയുള്ളവനാ. അന്ന് നിന്നോട് ഞാൻ ചെരയ്ക്കാൻ പറഞ്ഞു, നീ അത് തന്നെ ചെയ്തു. നിന്റെ മുന്നിൽ എന്നെ കൊണ്ടുവന്നിരുത്തിയതും

0: നിന്റെ ഒരു യോഗാണെന്ന് കൂട്ടിയാ മതി. ജോലി തുടങ്ങും, തുടങ്ങടാ.
1: തീർത്തും നിഷ്കളങ്കമായ ഗ്രാമീണ കഥ ആയിരിക്കുമ്പോൾ പോലും മഴവിൽ കാവടി മറ്റു ചില തലങ്ങൾ കൂടിയുള്ള ചിത്രമാണെന്ന് തോന്നുന്നു. പ്രധാനമായി പണമുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരത്തിന്റെ വശങ്ങൾ തന്നെ. അത് ഒരേ രക്തത്തിലുള്ളവർ തമ്മിലാണെന്നുള്ളത് മറ്റൊരു സവിശേഷത. ഒപ്പം മനുഷ്യ സ്നേഹത്തിനു മുൻപിൽ കുടുംബമഹിമയും ഭാഷയും സംസ്കാരവും ജാതിയും മതവും ഒക്കെ പിന്നിലാണെന്ന സന്ദേശം കൂടി മഴവിൽ കാവടി ഉയർത്തുന്നുണ്ട്. പളനിയിലെ ആ സാധു മനുഷ്യന്റെ കാഴ്ചകൾ ഇത് അടിവരയിട്ട് പറയുന്നുമുണ്ട്. സിനിമയിൽ മൂന്ന് പിതാക്കന്മാരെ നമുക്ക് കാണാനാകും. ഒന്ന്, മകളുടെ ഇഷ്ടം അവസാനം വരെ വിലക്കുന്ന ശങ്കരകുട്ടി മേനോനെ. രണ്ട്, മകന്റെ ഇഷ്ടത്തിന് എന്നും പിന്തുണ നൽകുന്ന നാണുക്കുട്ടനെ. കൂടാതെ തീർത്തും നിസ്സാരനായ കാളിമുത്തുവിനെ. ഇതിൽ മനസ്സിന്റെ നൈർമല്യത്തിൽ ഏറ്റവും ഉന്നതൻ, കുടുംബമഹിമയൊന്നും പ്രത്യേകം പറയാനില്ലാത്ത ആ തമിഴ്നാട്ടുകാരനാണ് എന്നുള്ളതാണ് വസ്തുത. കാരണം അയാൾ വേലായുധൻ കുട്ടിയെ മകനായി സ്വീകരിക്കുന്നത് അയാൾ കയ്യിലൊന്നുമില്ലാത്ത അനാഥ പയ്യനാണെന്ന വാക്ക് കേട്ടാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശങ്കരൻകുട്ടി മേനോൻ അയാളുടെ പക്ഷത്തുനിന്ന് നോക്കുമ്പോൾ ശരിയാണ്. കാരണം മകളുടെ സുരക്ഷിതമായ ഭാവിയാണ് അയാൾക്ക് ഏറ്റവും പ്രാധാന്യം. ഇതേ കൂട്ടുകെട്ടിൽ 1991 പുറത്തുവന്ന എന്നും നന്മകൾ ശ്രീനിവാസൻ ജയറാം കൂട്ടുകെട്ട് തന്നെ ആവർത്തിച്ചതാണ്. കോഴിക്കോടിന്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങളായ മൂന്ന് യുവതികൾ, രാധാദേവിയും രമയും ഇന്ദുവും, അവർ നഗരത്തിൽ ജോലി ചെയ്ത് ജീവിച്ചു വരുന്നു.
2: കുട്ടിയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഉടുപ്പുകളൊന്നും ഇവിടെ ഉണക്കാനിടരുതെന്ന്. നനച്ചൊക്കെ പുറത്തിടണം, അല്ലെങ്കിൽ ടെറസിന്റെ മുകളില്.
3: അങ്ങനെ പറഞ്ഞോണ്ടായില്ലോ, ഉണങ്ങാനിടുന്നൊക്കെ കള്ളന്മാര് കൊണ്ടുപോയാ ഞാൻ എന്ത് ചെയ്യും? പുറത്തിട്ടാലും ഒരു സാരി കാണാനില്ല. ടെറസിലിട്ടിട്ട് ഞാൻ കഴിഞ്ഞ പറന്നാളിന് വാങ്ങിച്ച മുണ്ടും നേരിയതും കാണാതെ പോയി.
2: അതിൽ നിന്നെന്താ മാറ്റൻ അറിയാത്ത? ഇവിടെ വല്ലതും കണ്ട ഈ മേട്ടനെടുത്ത് പുറത്തു കളയും. ഈ ഹോസ്റ്റലിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്, ഏത് വമ്പത്തിയായാലും അതൊക്കെ ഇവിടെ പാലിച്ചേ പറ്റൂ.
3: ദേ സരോജനമ്മേ, ഒരുമാതിരി ശത്രുക്കളെ പോലെ വർത്തമാനം പറയരുത്. ഞങ്ങളൊക്കെ പകൽ മുഴുവൻ അധ്വാനിച്ചിട്ടാ വല്ല സാരിയോ ബ്ലൗസൊക്കെ വാങ്ങുന്നത്. ശമ്പളത്തിന്റെ പകുതി കൂടുതൽ ഓരോരോ കാര്യം പറഞ്ഞ് ഇവിടെ തന്നെ തരുന്നുണ്ട്. ബാക്കിയുള്ളത് അരിഷ്ടിച്ച് പിടിച്ചിട്ടാ ഞങ്ങൾ കഴിയുന്നത്. ഒരു സാരിയും ഒരു സാരി കാണാതെ പോകുന്നത് ഞങ്ങൾക്കൊരു തീരാ നഷ്ടം തന്നെയാ. മനസ്സിലായോ?
4: മതി, ബാക്കി ഞാൻ പറയാം.
2: എന്താ ഇപ്പൊ സാറിന് വേണ്ടത്? തുള്ളണ്ട, ആരായാലും ഇവിടുത്തെ നിയമം പാലിച്ചേ പറ്റൂ. ഇതൊരു നാഥനില്ല കളരിയൊന്നുമല്ല. ഈ സിറ്റിയിൽ ഏറ്റവും പേരുടെ ഒരു ഹോസ്റ്റലാ. ഇതിന്റെ പേര് ചീത്തയാക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല.
3: ദേ, ആവശ്യത്തിലേറെ ആണുങ്ങൾ ഈ നാട്ടിൽ പെണ്ണുങ്ങളെ ഭരിക്കുന്നുണ്ട്. ഇനി പെണ്ണുങ്ങളും കൂടി ഭരിക്കാൻ തുടങ്ങണ്ട. ഏറി വന്ന ഒരാഴ്ച, അതിനു മുമ്പേ ഞങ്ങൾ ഈ ഹോസ്റ്റലിനോട് ഗുഡ് ബൈ പറയും. പോരെ.
1: നഗരത്തിൽ നിന്ന് അല്പം മാറി ഒരു വിരമിച്ച അധ്യാപികയ്ക്കൊപ്പം അവർ താമസം ആരംഭിക്കുന്നു. വാടകക്കാരായി. പി കെ സത്യവതി ടീച്ചർ എന്നാണ് വീട്ടുടമയുടെ പേര്. ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്ന് തനിച്ചായി പോയതാണ് അവർ വാടകക്കാരെ തേടാൻ കാരണം. ക്രമേണ അവർക്കിടയിൽ ആത്മബന്ധം വളരുകയും ചെയ്തു. മാതൃസ്ഥാനത്തൊക്കെയാണ് ടീച്ചർ അവർക്കെന്ന് വേണമെങ്കിൽ പറയാം. കഥാനായിക രാധാദേവിയുടെ ബാല്യകാല സുഹൃത്തും പ്രണയപാത്രവുമാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ ശിവൻ എന്ന യുവാവ്. ഇരുവരുടെയും പിതാക്കന്മാർ അടുപ്പക്കാരായിരുന്നു. ചങ്ങാതിമാർ പണ്ടേ തങ്ങളുടെ മക്കളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാമെന്ന് പറഞ്ഞുവെക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കഥാഗതിയിൽ നിന്ന് വായിച്ചെടുക്കാനാകും. രാധയ്ക്ക് കോഴിക്കോട് ഒരു സ്ഥാപനത്തിന്റെ ഓഫീസിൽ തരക്കേടില്ലാത്ത ജോലിയുണ്ട്. എന്നാൽ ശിവനാകട്ടെ തൊഴിൽ രഹിതനാണ്. പല പല ജോലികൾക്കയാൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. എന്നാൽ അതൊന്നും ലഭിച്ചില്ല. ഇക്കാരണത്താൽ തന്നെ നാട്ടിലും സ്വഭവനത്തിൽ പോലും ഏറെ പരിഹസിക്കപ്പെടുന്നുണ്ട് ശിവൻ. ഒരു അധികപ്പെട്ടാണ് പലർക്കും മുൻപിലും അയാൾ. രാധയുടെ അമ്മാവനായ മേലടിപ്പറമ്പിൽ ഗോപിനാഥൻ നായർ ശങ്കരാടി അവതരിപ്പിച്ച കഥാപാത്രം ഇരുവരും തമ്മിലുള്ള ബന്ധം ഒട്ടും അംഗീകരിക്കുന്നില്ല. ആ ഭവനത്തിലേക്കുള്ള ശിവന്റെ കടന്നുവരവുകൾ തനിക്ക് താല്പര്യമില്ല എന്ന് പല അവസരങ്ങളിലും അയാൾ തുറന്നു പറയുന്നുമുണ്ട്. അയാളുടെ തൊഴിലില്ലായ്മ തന്നെയാണ് കാരണം.
5: നമ്മുടെ പറമ്പിൽ തന്നെയാ. അല്ല, ഞാൻ തന്നെ കണ്ടപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ഒന്നുമില്ലെങ്കിൽ നാല് വെള്ളിരിക്ക പറിച്ച ഒരു ചാക്കി കെട്ടി ആഴ്ച ചന്തയ്ക്ക് വിൽക്കാൻ പറഞ്ഞൂടെ അവനെ.
6: ആരെ?
5: തന്റെ അനിയനെ തന്നെ, ശിവനെ. ഒരു ജോലി ഇല്ലാതെ ഒരുത്തനിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണോണ്ട് എനിക്കോ നാട്ടുകാർക്കോ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ അവന് സന്ദർഭം അനുസരിച്ച് പെരുമാറാറിഞ്ഞൂടാ. ഇന്നലെ രാധയുടെ വീട്ടിലേക്ക് മൂന്നാല് പേര് വന്നിരുന്നു. തെണ്ടിപ്പിള്ളേരുടെ കൂടെ കൊത്തങ്കല്ലി കളിച്ചോണ്ടിരിക്കുന്ന ഇവനോടാ വഴി ചോദിച്ചത്. വന്നവരുടെ കൂടെ ഇവനും അങ്ങോട്ട് വന്നു. എന്നിട്ട് ബാക്കിയുള്ളവരുടെ ചുണ്ടനങ്ങുന്ന നോക്കി ഇങ്ങനെ തിണ്ണയമ കുത്തിയിരിക്കുക. അവസാനം ഞാൻ ഇറക്കി വിടുന്നി വന്നവനെ. ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരുത്തൻ ആരാന്റെ തിണ്ണ നിറങ്ങുന്നത് ചേട്ടനായ താനെങ്കിലും ഒന്ന് അറിയണ്ടോ? ഭാഷകള് അടയ്ക്ക കൊടുക്കാനാണെങ്കിൽ കുറച്ച് ഞാനും എടുത്തോളാം.
1: മരുമകളുടെ നല്ല ഭാവി മാത്രമാണ് അയാൾ ലക്ഷ്യമിക്കുന്നത്. ഇതിൽ ഭംഗങ്ങളുണ്ടാകുമെന്ന പേടിയിലാണ് ശിവനുമായുള്ള ബന്ധം ആ അമ്മാവൻ എതിർക്കുന്നതും. അയാളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ തന്റെ ചിന്താരീതികൾ തീർത്തും ശരി തന്നെയാണ്. നാം ഈ അധ്യായത്തിൽ പറഞ്ഞ മഴവിൽ കാവടിയിലെ ശങ്കരൻകുട്ടി മേനോനെ പോലെ തന്നെയാണ് ഗോപിനാഥൻ നായരും. സത്യവതി ടീച്ചറുടെ ഭവനത്തിന് സമീപമായാണ് അനിരുദ്ധൻ എന്ന ആയുർവേദ ഡോക്ടർ ഏക മകൾക്കൊപ്പം താമസിക്കുന്നത്. പ്രത്യക്ഷത്തിൽ മുരടനാണ് അയാൾ. ജോലി കാര്യങ്ങളിലും മറ്റും ഏറെ കർക്കശ്യക്കാരനുമാണ്. അതിനാൽ തന്നെ അയൽവക്കക്കാർക്കും സഹപ്രവർത്തകർക്കും ഡോക്ടറോട് അല്പം അകൽച്ചയുണ്ട്. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അയാൾ നല്ലവനാണ്.

0: കർക്കശ്യ സ്വഭാവം കൊണ്ട് തന്നെ സഹപ്രവർത്തകർക്ക് അയാളോട് എതിർപ്പുണ്ട്. കാരണം അവർ നടത്തുന്ന ചില്ലറ തട്ടിപ്പുകളൊന്നും അനിരുദ്ധൻ അംഗീകരിച്ചു കൊടുക്കില്ല. ഇതിന്റെ പേരിൽ അയാളെ ആ സ്ഥാപനത്തിൽ നിന്ന് സ്ഥലം മാറ്റാനുള്ള ശ്രമങ്ങളും അവിടെ അരങ്ങേറുന്നുണ്ട്. ആദ്യം തമ്മിൽ തെറ്റിയും തുടർന്ന് അടുത്തും അയാളും സമീപവാസികളായ ആ സ്ത്രീകളും തമ്മിൽ സൗഹൃദം രൂപപ്പെടുന്നു. നായിക കഥാപാത്രത്തെ ശാന്തികൃഷ്ണനെ അവതരിപ്പിച്ചപ്പോൾ ശരണ്യ, ശാരി എന്നിവർ സുഹൃത്തു വേഷങ്ങളിലും KPSC ലളിത ഗൃഹനാഥയുടെ വേഷത്തിലും എത്തിച്ചേർന്നു. ക്രമേണ രമയും ഇന്ദുവും പുതിയ വഴിത്താരകൾ തേടി. രമ വിവാഹം വഴി, ഇന്ദു റെയിൽവേയിൽ പുതിയ ജോലി കിട്ടി അവിടുന്ന് യാത്രയാകുകയും ചെയ്തു. രാധ മനസ്സിലാക്കുകയാണ്, തങ്ങൾ പണ്ടേ മൊഷടൻ ഡോക്ടറെ ഉപേക്ഷിച്ചു പോയതെന്ന് വിധിയെഴുതിയ അയാളുടെ ഭാര്യ മരണപ്പെട്ടതാണെന്ന സത്യം. ഇതുകൂടിയായപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം വീണ്ടും ഊഷ്മളമായി. തുടർന്ന് ഡോക്ടർ രാധയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ആ കുഞ്ഞിന്റെ അമ്മയായി.
1: ഞാൻ രാധയെ വല്ലാതെ വിഷമിപ്പിച്ചോ?
2: ഡോക്ടർക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല.
1: കൂടുതലൊന്നും എനിക്കറിയണമെന്നില്ല.
2: ഞാൻ
1: രാധ, എന്റെ മോളോട് രാധ കാണിച്ച വാത്സല്യം അഭിനയായിരുന്നില്ലല്ലോ. അതിനും അപ്പുറം ഒന്നും എനിക്കറിയണ്ട. വീട്ടുകാരെ പറ്റിയോ, ചിലപ്പോ ഒരു ലവ് അഫെയറിനെ പറ്റിയോ ഒക്കെ ഒട്ടേറെ കഥകൾ രാധക്ക് പറയാൻ കാണുമായിരിക്കും. അമ്മയില്ലാത്ത എന്റെ മോള് മാത്രമാണ് നമുക്കിടയിലുള്ള ഒരേ ഒരു കഥ. ജീവിക്കാൻ തന്നെ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു, ആ ഭാഷയിലുള്ള ഒരു മറുപടിയെ എനിക്ക് വേണ്ടു.
0: എന്നാൽ രാധ ആശങ്കയിലാണ്. കുത്തുവാക്കുകൾ കേട്ട് മടുത്തതിനാലാകാം ശിവൻ അവളെ തനിച്ചാക്കി അതിനോടകം അകന്നു കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടറുടെ കുഞ്ഞിനോട് അവൾക്ക് മാതൃവാത്സല്യവുമുണ്ട്. അവൾ ആ തീരുമാനത്തിൽ എത്തി നിൽക്കവെയാണ് ശിവന്റെ മടങ്ങിവരവ്. ജീവിതത്തിലൊരു കരപറ്റി തുടങ്ങിയിട്ടുണ്ട് ആ യുവാവ്. എന്നാൽ തുടർന്ന് രാധയെയും ശിവനെയും തമ്മിൽ ഒന്നിച്ചു ചേർക്കുന്നത് ഡോക്ടർ അനിരുദ്ധൻ തന്നെയാണ്. ഭൂരിപക്ഷം ഭാഗങ്ങൾ നഗരത്തിലെടുത്തതാണെങ്കിലും ഗ്രാമീണത തുളുമ്പുന്ന ഒരു സത്യനിധിക്കാട് ചിത്രമായി തന്നെ എന്നും നന്മകളെ വിലയിരുത്താനാകും. പ്രത്യേകിച്ച് ജീവിത കാഴ്ചകൾ വഴി ഏറ്റവും സാന്ദ്രമായത് ശിവനെന്ന കഥാപാത്രം കടന്നുപോകുന്ന ആത്മസംഘർഷ രംഗങ്ങളാണെന്ന് തോന്നുന്നു. രാധാദേവിയുടെ ഈ കഥയിൽ അല്പം കൂടി പ്രാധാന്യം അനിരുദ്ധൻ ഡോക്ടർക്കാണെങ്കിൽ കൂടി ശിവന്റെ വേദനകൾ പ്രേക്ഷകരുടെ കൂടിയാകുന്ന മാസ്മരികത എന്നും നന്മകൾ എന്ന രഘുനാഥ് പല്ലേരി രചനയ്ക്ക് അവകാശപ്പെടാനുമാകും.
2: ഉച്ചക്ക് ഊണ് കഴിക്കാനും കണ്ടില്ലല്ലോ.
3: പതുക്കെ പറ. ഇനി നിന്റെ ശബ്ദം കേട്ട് ഇവിടെ ബഹളം വെക്കാൻ ഇതിനകത്ത് ആരോണറുണ്ട്? എത്രത്തോളം രാത്രിയായിട്ട് എത്തുന്നു, അത്രയും നേരത്തെ നേരം വിളിക്കില്ലേ? അപ്പൊ എവിടെയെങ്കിലും ഇറങ്ങി പോവാലോ.
4: ആ പെണ്ണിന്റെ കാരണവർ ഇന്ന് തന്നെ കണ്ടു. ഒറ്റ തൊലിന് ബാക്കിയില്ല ശരീരത്തിൽ, ഒക്കെ കഴിവെന്ന് ആവോണ്ട് നോക്കിയെടുത്തു. അത്രയ്ക്ക് നല്ല വാക്കാ നിന്നെ പറ്റിയാൾ പറഞ്ഞത്. നീ എന്താണ് അവരുടെ വീട്ടിൽ പോയി വായി നോക്കിയിരിക്കാൻ പോണത്? വീട്ടുകാർക്ക് ഓകുള്ളൂല്ല പോട്ടെ. നാട്ടുകാർക്ക് ശല്യായി എന്ന് പറഞ്ഞ നായ നടന്നിട്ട് കാര്യമില്ല, നായ്ക്കിരിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ പോലെ നിന്റെ സ്ഥിതി.
5: മതി അർദ്ധരാത്രിയിലെ ഉപദേശം, ബാക്കിയുള്ളവർക്ക് ഉറങ്ങണം.
4: ചൊല്ലിക്കൊടുക്കണേ തല്ലിക്കൊടുക്കണേ കാലം കഴിഞ്ഞു. ആദ്യം അവനവൻ ആരാണെന്ന് അവനവൻ മനസ്സിലാക്കുക. എനിക്കത്ര പറയാള്ളൂ.
0: മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പല ശ്രീനിവാസൻ രചനകളിലും കാണുന്ന കേന്ദ്ര കഥാപാത്ര ദാരിദ്ര്യത്തിന്റെ അല്പം കൂടി നേരിട്ട് അവതരിപ്പിച്ചു പോരുന്ന രീതി രഘുനാഥ് പല്ലേരി ശിവന്റെ സൃഷ്ടിയിൽ സ്വീകരിച്ചിരിക്കുകയാണെന്ന് പറയാം. അതേസമയം തന്നെ ആക്ഷേപഹാസ്യ സ്വഭാവമുള്ള രംഗങ്ങളും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പോട്ടെ MLA വിശ്വനാഥനും പെൺകുട്ടികളുടെ വീടുകളിൽ കത്തില്ല എന്ന് അറിയിക്കാൻ പതിവായി എത്തിച്ചേരുന്ന പോസ്റ്റ്മാൻ ഉൽപ്പലാക്ഷനും അയൽവക്കത്തെ വാദ്യസംഘ സഹോദരങ്ങളും മരുന്ന് തിരിമറിക്കാരൻ ഖാദറും ശിവന്റെ സഹോദരൻ കടക്കാരൻ ബാലനുമൊക്കെ ചേർന്ന് ഹാസ്യവും ജീവിതഗന്ധവും ഒരുപോലെ ചാലിച്ച വല്ലാത്തൊരു സൗന്ദര്യം പകരുന്നുണ്ട് എന്നും നന്മകളെന്ന സത്യനന്ദിക്കാട് ചിത്രത്തിന്.
2: ഇതൊരു ബ്ലൗസാണെന്ന് തോന്നുന്നു.
6: പെണ്ണുങ്ങൾ താമസിക്കാത്ത എന്റെ വീട്ടുമുറ്റത്ത് ഈ ബ്ലൗസ് കണ്ടാൽ ആളുകൾ എന്ത് വിചാരിക്കും? മനുഷ്യരായാൽ മര്യാദ വേണം.
2: അത് കാറ്റത്ത് പാറി വീണതാണ് ഡോക്ടർ.
6: ഇതുപോലുള്ള വൃത്തികെട്ട സാധനങ്ങൾ എന്റെ മുറ്റത്ത് പാറി വീഴാൻ ഞാൻ സമ്മതിക്കില്ല.
2: മനഃപൂർവ്വം അല്ലല്ലോ.
6: അതൊന്നും എനിക്കറിയണ്ട. മാന്യന്മാരുടെ അയൽപക്കത്ത് താമസിക്കുന്നവർക്കും സ്വല്പം മാന്യത വേണം. ഏതാണ് ഈ സ്ത്രീകൾ? ഇവള് മാറിയൊന്ന് നിലക്ക് നിർത്താൻ ആരുമില്ല ഇവിടെ. എന്റെ മുറിയിൽ നിന്നുകൊണ്ട് എനിക്ക് മനസമാധാനത്തോടെ തുണിമാറാൻ വയ്യ. ഏതെങ്കിലും ഒരെണ്ണം ജനലിലൂടെ നോക്കുന്നുണ്ടാവും.
2: അയ്യോ, എന്തൊക്കെ ഈ പറയുന്നത്?
6: ഇവിടെ അലക്കുന്ന അഴുക്ക് വെള്ളം മുഴുവൻ ഇതാ അണക്കെട്ട് പൊട്ടിയതുപോലെ അങ്ങോട്ട് കുത്തി ഒഴുകുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുകുകൾ താവളം അടിക്കുക. കൊതുകുകൾ രണ്ടു വിധമുണ്ട്, അനോഫിലിസും ക്യൂലക്സും. അനോഫിലിസ് ആണ് മന്ത്രരോഗം പരത്തുന്ന, അറിയാമോ? ഈ അനോഫിലിസ് എന്റെ കുഞ്ഞിനെ കടിച്ചാൽ എന്റെ കുഞ്ഞിന്റെ ഗതി എന്താവും?
2: ആഹാ, തെറ്റ്. അനോഫിലിസ് അല്ല, ക്യൂലക്സ് കൊതുകാണ് മന്ത് പരത്തുന്നത്.
6: അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഒരു ആയുർവേദ ഡോക്ടറെ തിരുത്താൻ മാത്രം ഈ രാജ്യത്ത് ഒരു ടീച്ചറും വളർന്നിട്ടില്ല.
0: നാം ഈ അധ്യായത്തിൽ ഇതുവരെ പറഞ്ഞ രഘുനാഥ് പല്ലേരി രചനകളിൽ പൊതുവായി കടന്നുവരുന്ന ഒരു ഘടകം ദാരിദ്ര്യമാണെന്ന് തോന്നുന്നു. പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളും കുടുംബവും കടന്നുപോകുന്ന ദരിദ്ര സാഹചര്യങ്ങൾ. തട്ടാൻ ഭാസ്കരന്റെ കാര്യത്തിൽ അയാളുടെ ഭവനാന്തരീക്ഷം അത്ര സുഖകരമൊന്നുമല്ല. രണ്ട് തട്ടിൽ ജീവിക്കുന്നവരാണ് ഭാസ്കരനും സ്നേഹലതയും, പ്രത്യേകിച്ചും സാമുദായികമായി. മഴവിൽ കാവടിയിലെ വേലായുധൻകുട്ടിയും എന്നും നന്മകളിലെ ശിവനുമൊക്കെ തങ്ങൾ പ്രണയിക്കുന്നവരെക്കാൾ അവരുടെ വേണ്ടപ്പെട്ടവരെക്കാൾ ധനത്തിൽ പിന്നിൽ തന്നെയാണ്.

0: ഈ ബന്ധങ്ങളിലുള്ള തടസ്സവും ഇതുതന്നെയാണ്. തുടർന്ന് പ്രധാന കഥാപാത്രങ്ങളുടെ അകന്നുപോക്കാണ് കഥാഗതിയിൽ മാറ്റങ്ങളിലേക്ക് നയിക്കുന്ന ഘടകം. സ്നേഹലതയും വേലായുധനും ശിവനുമൊക്കെ തങ്ങൾ സ്നേഹിച്ചവരിൽ നിന്ന് പല കാരണങ്ങളാൽ പല ലക്ഷ്യങ്ങൾ വെച്ച് അകന്നുപോകുന്നു. പൊതുസ്വഭാവം കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം തന്നെ. നായകന്മാർ രണ്ടും തിരിച്ചെത്തുന്നുമുണ്ട്. സ്നേഹലതയാകട്ടെ അകന്നുപോയവൾ തന്നെയുമാണ്. ഈ കഥാപാത്രത്തിന്റെ എതിർ സ്വഭാവം പുലർത്തുകയാണ് എന്നാൽ മഴവിൽ കവിടിയിലെ അമ്മിണിക്കുട്ടി. ദാരിദ്ര്യവും പ്രാരാബ്ദവും കുടുംബസ്നേഹവും ഒക്കെ ഇടകലർന്നു വരുന്നൊരു സത്യനിധിക്കാട് ചിത്രം. അവരുടെ പിടിച്ചു നിൽക്കാനുള്ള പെടാപ്പാടുകൾ, ക്രമേണ വരുന്നൊരു അവിചാരിത വേർപാട്, അതും കുടുംബത്തിന്റെ നെടുന്തൂണായ ഗൃഹനാഥന്റെ. എന്നാൽ ഇവിടെ തീരുമാനം സ്വന്തമല്ല, വിധിയാണ് അതിന് കാരണമായത്. അതാണ് രഘുനാഥ് പല്ലേരി സത്യനിധിക്കാട് കൂട്ടുകെട്ടിൽ പുറത്തുവന്ന സന്താനഗോപാലം എന്ന ചിത്രത്തിൽ കാണുന്നത്. ഗമനത്തിനൊപ്പം സന്താനഗോപാലത്തിലെ കൂടി അഭിനയം വഴി 1994 മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം തിലകൻ സ്വന്തമാക്കുകയും ചെയ്തു. 1991 പുറത്തിറങ്ങിയ കലികാലം എന്ന തെലുങ്ക് ചിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സന്താനഗോപാലത്തിന്റെ രചന. ബാലചന്ദ്രമേനോൻ, ജഗദീഷ്, കവിയൂർ പൊന്നമ്മ, ചിപ്പി, പ്രേംകുമാർ, ഗണേഷ് കുമാർ അടക്കമുള്ളവരാണ് മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഇവിടെ കഥാനായകൻ കൃഷ്ണക്കുറുപ്പ് മുതിർന്ന മക്കളുള്ള ഗൃഹനാഥനാണ്. ഒരു കമ്പനി തൊഴിലാളി. രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളുമാണ് അയാൾക്ക്. മൂത്ത മകൻ സുധാകരൻ പല മേച്ചിൽപ്പുറങ്ങൾ തേടിയെങ്കിലും ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണ്. ഇളയവൻ വിനയചന്ദ്രൻ, അയാൾ സ്വാർത്ഥനാണെങ്കിലും കരപറ്റാത്തവനാണ്. വാചകമടിച്ച് വീഴ്ത്താൻ മിടുക്കുള്ളവനാണ്. രണ്ടാമത്തവളായ പെൺകുട്ടി സുമതിയും അവളുടെ ഭർത്താവുമൊക്കെ സ്വാർത്ഥർ തന്നെ. ഇളയവളായ അമ്മിണി എന്നാൽ മൂത്തയാളെ പോലെയാണ്. കുടുംബസ്നേഹമുള്ളവളാണ്. അവരുടെ കുടുംബജീവിതം മുൻപോട്ടു പോകവെയാണ് അവിചാരിതമായത് സംഭവിച്ചത്. വിനയചന്ദ്രന്റെ ജോലി ആവശ്യത്തിനായി അയാൾക്കൊപ്പം ദൂരദേശത്തേക്ക് യാത്ര ചെയ്യവേ ഒരു ലോറി സഞ്ചാരം. അതിനിടയിൽ ഒരു അപകടം. ലോറി പുഴയിൽ വീണു. എന്നാൽ വിനയചന്ദ്രൻ രക്ഷപ്പെട്ടു.
1: ഹലോ,
2: ഞാൻ വിനയനാണ്. ഞങ്ങൾക്ക് മംഗലാപുരത്തു നിന്നും ഒരു ലോറിയാണ് കിട്ടിയത്. ആ ലോറി ഒരു പാലത്തിൽ നിന്ന് മറിഞ്ഞു. ഡ്രൈവർ മരിച്ചു. കെയ്നറി അച്ഛനെയും കാണാനില്ല.
0: ഗൃഹനാഥൻ മരണപ്പെട്ടു എന്ന നിഗമനത്തിൽ തുടർന്ന് അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ മകൻ സുധാകരന് ഉന്നത ഉദ്യോഗം നൽകാൻ ഉടമ തീരുമാനിച്ചു. എന്നാൽ അയാളത് സഹോദരന് അയാൾ അറിയാതെ വിട്ടു നൽകുകയാണ്. തൊഴിൽ ലഭിച്ചതോടെ വിനയന്റെ സ്വാർത്ഥതയും അഹങ്കാരവും വർദ്ധിക്കുക തന്നെ ചെയ്തു. ഇതിനിടയിൽ അമ്മിണിയുടെ പറഞ്ഞുറപ്പിച്ച വിവാഹവും നടന്നു. എന്നാൽ ഒരു നാൾ ഗൃഹനാഥൻ മടങ്ങിയെത്തി. കുടുംബം ധർമ്മസങ്കടത്തിലായി. കാരണം പിതാവ് മരണപ്പെട്ടു എന്ന വകയാണ് വിനയചന്ദ്രന് ജോലി ലഭിച്ചിരിക്കുന്നത്. ഭേദപ്പെട്ടൊരു സംഖ്യയും ആ കുടുംബാംഗങ്ങളുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരത് പല കാര്യങ്ങൾക്കായി വിനിയോഗിക്കുകയും ചെയ്തു. തുടർന്ന് പലപ്പോഴും തെളിഞ്ഞു കാണുന്നത് കുടുംബത്തിലുള്ളവരുടെ സ്വന്തം കാര്യങ്ങൾക്കായുള്ള സ്വാർത്ഥ ശ്രമങ്ങൾ തന്നെയുമാണ്. സുധാകരൻ അടക്കമുള്ള പലരും ആ കള്ളക്കളിക്ക് കൂട്ടുനിൽക്കുന്നത് നിവർത്തികേടുകൊണ്ട് മാത്രവുമാണ്.
1: ഈ കളി ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ജയിലെങ്കിൽ ജയിൽ, ഇതിലും ഭേദമാടാ.
3: അത് ഏട്ടൻ മാത്രം തീരുമാനിച്ചാ പോരാ, എനിക്ക് എന്റെ നിലനിൽപ്പ് കൂടി നോക്കണം.
1: നിലനിൽപ്പോ? നിന്റെ മഹത്വം കൊണ്ട് കിട്ടിയെന്ന നീകരുന്ന ജോലിയാണോടാ നിലനിൽപ്പ്? നിനക്ക് ഞാൻ തന്ന ദാനമാണത്. ഇവനെ കിട്ടിയാലേ കുടുംബരക്ഷണമെന്ന് ഞാൻ കരുതി. ജീവിതത്തിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തവനാ ഞാൻ. ഒരു ശരിയെങ്കിലും ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് അവർ എനിക്ക് വെച്ച് നീട്ടിയ ജോലി നിനക്ക് തരാൻ ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതെന്ന് എന്റെ കയ്യിലായിരുന്നെങ്കിൽ നമ്മുടെ അച്ഛൻ ഈ ഗതി വരില്ലായിരുന്നു. അമ്മ തളർന്ന് വീണില്ലായിരുന്നു. നിന്റെ ന്യായങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചത് നേരെ. പക്ഷെ അതിന്റെ പേരിൽ അച്ഛനെ ശിക്ഷിക്കാൻ ഇനി ഞാൻ ആഗ്രഹിക്കില്ല.
4: എന്റെ പേരും പറഞ്ഞ് ആരോട് ശ്രദ്ധിച്ചു പോയത്? ഇത് എന്റെ വീടാണ്, കൃഷ്ണക്കുറുപ്പിന്റെ വീട്. ഇതിനകത്ത് കൃഷ്ണക്കുറുപ്പിന് മക്കളുണ്ടായിരുന്നു. ആ മക്കളെ സ്നേഹിച്ചിരുന്ന ഒരു കാലവും. കുഞ്ഞുനാളെ നിങ്ങൾ തല്ലിവിടിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം മുറിഞ്ഞിരുന്നില്ല. ഇന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരാളെ കൊല്ലും.
1: അച്ഛാ,
4: ഞാൻ നിങ്ങൾക്ക് അച്ഛനല്ല, ശവമാണ്. ദഹിപ്പിക്കാൻ കഴിയാത്ത ശവം. ഇതിനകത്തൊരു ഇരുട്ട് മുറിയില് ഞാൻ ഒതുങ്ങിക്കൂടിയത് നിന്നെ പേടിച്ചിട്ടല്ലടാ മോനെ, എന്റെ മക്കളെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാ. പക്ഷെ അച്ഛന് തെറ്റുപറ്റി. എന്റെ മരണം അനുഗ്രഹമായെന്ന അർത്ഥത്തിൽ സംസാരിച്ച നിമിഷമില്ലേ, അന്ന് മുതൽ ഞാൻ നിങ്ങളുമുള്ള ബന്ധം അവസാനിച്ചു കഴിഞ്ഞു. ഞാൻ സ്നേഹിച്ചു വളർത്തിയ എന്റെ മക്കള്, ലാളിച്ചു വളർത്തിയ മക്കള്, അച്ഛനെ ഓർത്ത് ഒരുപാട് മനസ്സുരുകയല്ലേ. നന്ദി. നീ വിഷമിക്കണ്ട, നിനക്ക് എന്റെ ജോലി തുടരാം. വിവാഹം കഴിക്കാം. അച്ഛൻ ഒന്നിനും തടസ്സമാവില്ല. മക്കളോട് ഒരു ഉപദേശം മാത്രം, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കരുത്.
0: അവസാനം കൃഷ്ണക്കുറുപ്പ് തന്റെ ഭാര്യയ്ക്കും വൃദ്ധനായ പിതാവിനുമൊപ്പം ദൂരെ എങ്ങോട്ടോ യാത്രയാവുകയാണ്. നാം പറഞ്ഞു വന്ന രഘുനാഥ് പല്ലേരി രചനകളിൽ നിന്ന് അല്പം മാറി നിൽക്കുമ്പോൾ പോലും സന്താനഗോപാലം എന്ന ചിത്രത്തിൽ കഥാപാത്രങ്ങൾക്ക് പലർക്കും ഒരേ സ്വഭാവം മുൻ രചനകളിൽ നിന്ന് പകർന്ന് നൽകിയിരിക്കുന്നത് കാണാം. എന്നും നന്മകളിൽ ഇളയ സഹോദരിയോട് പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് കോഴ്സിനെ പറ്റിയുള്ള പരാമർശം പോലും

0: ഈ സിനിമയിലും ആവർത്തിക്കുന്നു. സ്വാർത്ഥരായ പ്രായോഗികവാദികളായ, അതിനായി മറ്റുള്ളവരുടെ ഹൃദയം തകരുന്നത് പ്രശ്നമില്ലാത്ത കഥാപാത്രങ്ങൾ എട്ടിലും മട്ടിലും ഈ രചനകളിൽ ആവർത്തിക്കുകയും ചെയ്യുന്നു. അതിനിടയിലും ഹൃദയനൈർമല്യമുള്ളവരും ലഭിച്ച സൌഭാഗ്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവരുമൊക്കെയുണ്ട്. യഥാർത്ഥ സ്നേഹം തിരിച്ചറിയുന്നതും കഥാഗതിയിൽ ആ ഹൃദയങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതും ഒത്തുചേരുന്നതുമൊക്കെ ആവർത്തിക്കുന്നുണ്ട്. പൊന്മുട്ടിയുടെ താറാവിലത് ഡാൻസ് ടീച്ചർ പാർവതിയിലേക്ക് കഥാനായകൻ തട്ടാൻ ഭാസ്കരൻ എത്തിച്ചേരുന്നതാണെങ്കിൽ സന്താനഗോപാലത്തിൽ നായകൻ കൃഷ്ണകുറുപ്പ് തന്റെ ഒപ്പം നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതാണെന്ന് തോന്നുന്നു. എന്നും നന്മകളിലും മഴവിൽക്കാവടിയിലും തങ്ങൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവരെ അവരുടെ പ്രണയിതാക്കളുമായി ഒരുമിച്ച് ചേർക്കാൻ മുൻകൈയെടുക്കുന്ന നായികയും നായകനും ശ്രദ്ധേയമായി നിൽക്കുന്നുമുണ്ട്.
1: നേരത്തെ പറയായിരുന്നില്ലേ ഞാനിങ്ങനെ വെറുതെ എന്റെ മനസ്സ്.
0: രഘുനാഥ് പലേരി എഴുതിയ സിന്ദൂരരേഖ, മേലേപ്പറമ്പിൽ ആൺവീട് അടക്കമുള്ള ചിത്രങ്ങളിലും കാണാം. തൊഴിലന്വേഷണങ്ങളും യാത്ര വഴി കണ്ടുമുട്ടുന്ന പ്രിയപ്പെട്ട ഒരാളുടെ കടന്നുവരവ്, ജീവിതഗതി മാറ്റിമറിക്കുന്നതുമൊക്കെ. ഏറിയും കുറഞ്ഞും ഈ കഥാസന്ദർഭങ്ങൾ, കഥാപാത്രങ്ങളൊക്കെ ഈ അധ്യായത്തിൽ നാം പറഞ്ഞ ചിത്രങ്ങളിലും കാണാനാകുന്നതുമാണ്. ശിവനും വേലായുധൻകുട്ടിയും തട്ടാൻ ഭാസ്കരനും സിന്ദൂരരേഖയിലെ ബാലചന്ദ്രനുമൊക്കെ അനുഭവിച്ചു വരുന്ന ആത്മസംഘർഷങ്ങളും ജീവിത സാഹചര്യങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യവുമൊക്കെ ഇന്നും പ്രേക്ഷക ഹൃദയങ്ങളുമായി ചേർന്നു നിൽക്കുന്നത് ഈ രചനകളിൽ നിറഞ്ഞു നിൽക്കുന്ന വല്ലാത്ത ജീവിതഗന്ധം കൊണ്ടുമാണ്.
2: സിഗ്നേച്ചർ
3: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
2: നിർവഹണം നിഖിൽ എബ്രഹാം.